സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും നാം സൗഹൃദ കൂട്ടങ്ങളിലാണ്, ബന്ധങ്ങളിലാണ്. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ എല്ലാ തലത്തിലുമുണ്ട്. വീട്ടിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, തൊഴിലിടങ്ങളിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ബന്ധുക്കൾ നമുക്ക് കുറേയൊക്കെ പരിചിതരാണ്. പക്ഷേ ഇതല്ലാതെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവരെ പരിചയപ്പെടുമ്പോൾ വളരെ മനോഹരമായി സംസാരിക്കുന്നവരോ ഇടപെടുന്നവരോ ഒക്കെയായി ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ചർച്ച പുരോഗമിക്കുമ്പോൾ, സംഭാഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ, അവരുടെ പലതരത്തിലുള്ള വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ തകർക്കുന്നതായി തോന്നാം. ഏത് നിമിഷം നമുക്കങ്ങനെ തോന്നുന്നോ ആ ആളുകളിൽ നിന്ന് സന്തോഷപൂർവ്വം ഒഴിവായേക്കണം. അവർ ഒഴിവായില്ലെങ്കിൽ പോലും, കാരണം ഇല്ലെങ്കിൽ ഇവരുടെ ഈ കൊനിഷ്ഠ വാക്കുകളും പ്രവൃത്തിയുമൊക്കെ നമ്മുടെ മനസ്സമാധാനം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യവും സന്തോഷവും നശിപ്പിച്ച് എന്ത് സൗഹൃദം ആസ്വദിക്കാനാണ് നമുക്ക് ഈ ഭൂമിയിൽ അവസരമുള്ളത്? അതുകൊണ്ട് തന്നെ ചിലതൊക്കെ സ്വീകരിക്കുന്നത് പോലെ ചിലതൊക്കെ സമയബന്ധിതമായി ഒഴിവാക്കുന്നതും ഗുണകരമാണ്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മനസ്സമാധാനമുണ്ടാകും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് ഗുസ്നുല്ലിൻ വ്യക്തമാക്കി. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷിയിൽ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപാദന ശേഷിയുടെ പങ്ക് 54% അധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ്ജ ഉൽപാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. ഒന്നിലധികം കേസുകളിൽ പ്രതികളായവർ, ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ തുടങ്ങി പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ആകെ 18 പേർ അറസ്റ്റിലായി. 1879 വാഹനങ്ങൾ പരിശോധിച്ചു. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായകമാകുകയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകളുടെ സംഘാടനമെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫൈസൽ ബാബു MLA അധ്യക്ഷനായിരുന്നു. മേയർ ഒ സദാശിവൻ വിശിഷ്ടാതിഥിയായി. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: സംസ്ഥാനതലത്തിൽ നേരത്തെ 2ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച കാർഷിക കർമ്മസേന, സ്വന്തമായി കാർഷിക നഴ്സറി എന്നിവ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി ആകാശവാണിയോട്.
2: എല്ലാ വർഷവും ഉളിക്കൽ പഞ്ചായത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാനായി സാധിക്കുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ തെങ്ങും തൈ, കവുങ്ങൻ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. കാർഷിക കർമ്മസേന വഴി സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച തൊഴിലാളികൾ പാടശേഖരങ്ങളെ പണിയെടുത്തു കൊടുക്കുന്നുണ്ട്. ട്രാക്ടർ, അഗ്രസ്കട്ടർ, സ്പ്രെയർ മുതലായ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൌകര്യവും ഇവിടെയുണ്ട്.
3: സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
0: മന്ത്രി എൻ ഷംസുദ്ദീൻ കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണാശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുന്നുകാട് ഗവൺമെന്റ് LPSലെ ഇന്ററാക്ടീവ് ക്ലാസ് റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ജേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഗെയിംസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി രക്ഷാനിഗ്ലി ഗഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ അസാധാരണ പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമേകിയിട്ടുണ്ടെന്നും അവരുടെ വിജയം യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. ഹോങ്കോങ് ചൈനയാണ് സ്വർണ മെഡൽ ജേതാക്കൾ. ഓം സെംവാൾ, ഷെമീന അറിയ, സൂരജ് കുമാർ ചന്ദ്, നിരുപമ ദുബെ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് മത്സരിച്ചത്. ഒറിഗോണിലെ യൂജിനിൽ ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ വസന്ത്കുമാർ മേഘ്വാൾ പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളിയും ഷഹനവാസ് ലോങ് ജമ്പിൽ വെങ്കലവും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3. ഇന്നലെ 2.21 മീറ്റർ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് സ്കോർ വസന്ത് ഹൈജമ്പിൽ മെഡൽ നേടിയിരുന്നു. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. പോലീസിനെയും ഗവൺമെന്റിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ആയങ്കിയെ ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജ്കണ്ണൻ, TD ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ബസ്സിൽ നിന്നിറങ്ങവെ അതേ ബസ് കയറി മരിച്ച യാത്രക്കാരിയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടത്തും. ഈങ്ങാപ്പുഴ സ്വദേശി വസന്തകുമാരിയാണ് കഴിഞ്ഞ ദിവസം ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ബസ് ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടർ ചേവായൂർ സ്വദേശി NM അരുൺ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായവും പരിഗണനയും സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി P ഗവാസ് ആവശ്യപ്പെട്ടു. മരിച്ച ഡ്രൈവർ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനും കണ്ടക്ടർ സ്ഥിരം ജീവനക്കാരനുമാണ്. താൽക്കാലിക ജീവനക്കാരൻ എന്ന വ്യത്യാസത്തിന്റെ പേരിൽ ആനുകൂല്യവും നിഷേധിക്കാൻ പാടില്ലെന്ന് ഗവാസ് പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി C ശിവകുമാറിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ശിവകുമാറിന്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തോട് മന്ത്രി K മുരളീധരൻ ആദരവ് അറിയിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: ചേട്ടാ പണ്ട് ഷാപ്പ് നടത്തുന്ന കുമാരൻ ഇവിടെ വന്നായിരുന്നു.
1: അയ്യോ, ഒരുപാട് നാളായി ഞാൻ കുമാരനെ കണ്ടിട്ട്.
0: കിഴക്കക്കരയിൽ ആരണ്ട കാണാൻ പോയപ്പോ ഇവിടെ കേറിയതാ. എല്ലാ കാര്യങ്ങളും തിരക്കി അറിഞ്ഞ് മൊബൈൽ നമ്പറും തന്നിട്ടാ പോയത്.
1: അന്തസ്സുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു കുമാരൻ. അയാള് ഷാപ്പ് നടത്തിയിരുന്ന കാലത്ത് ഒരു വഴക്കോ വയ്യാവലിയോ ഈ നാട്ടിലുണ്ടായിട്ടില്ല. നാട്ടിലേതെങ്കിലും ഒരു നല്ല കാര്യം നടന്നാലും പരമാവധി സഹായവും കുമാരൻ ചെയ്യുമായിരുന്നു.
0: മരിച്ചുപോയ നമ്മളെ സദാനന്ദൻ ഷാപ്പ് ചെന്നിരുന്ന് ഡെസ്കിൽ താളമടിച്ചുകൊണ്ട് പാട്ടുപാടിയിരുന്നെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: ശരിയാ, ആ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ട് പലരും സദാനന്ദന് കള്ളും മേടിച്ചു കൊടുക്കുമായിരുന്നു.
0: ഒരിക്കൽ സദാനന്ദൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞ് ഷാപ്പിൽ പോയിരുന്ന പാടത്തുള്ളോ ചായക്കടയിൽ നിന്ന് പാടിയാൽ എന്താണെന്ന്.

0: ഒരാള് ഗവൺമെന്റ് സർവീസിലും ജോലിയാ.
1: ഓരോ കാലത്തും ഓരോ തരം മനുഷ്യരുണ്ടാകും. അവരൊക്കെ മരിച്ചാലും ഗ്രാമം വിട്ടു പോയാലും പലരുടെയും മനസ്സിൽ അവര് നിറഞ്ഞു നിൽക്കും.
0: അതെ, പലരൊക്കെയാണ് നടത്തിയിരുന്നത്. ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ തമാശകളൊക്കെ ഇപ്പോഴും പലരും പറഞ്ഞിരിക്കുന്നുണ്ട്.
1: സഹായിപ്പ് വന്ന് ഏതാണ്ട് ഇംഗ്ലീഷ് ചോദിച്ചപ്പോ പള്ളിക്കൂടത്തിൽ പഠിച്ച ഇംഗ്ലീഷ് പദ്യം ഗദ്യത്തെ രൂപത്തിൽ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ട് ഒന്നും പിടികിട്ടാതെ സഹായിപ്പ് തിരിച്ചു പോയതും പലരും ഇവിടെ വന്നത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
2: അമ്മാവ അമ്മാവ നീ നാട്ടിലെ എല്ലാവരുടെയും പേരും വീട്ടുകാരും അറിയാവോ?
1: എന്താടാ നീ സെൻസസ് എടുക്കാൻ വന്നതാണോ?
2: ഞാൻ ഒരാളിന്റെ പേര് പറയാം, വീട്ടുപേരും പറയാം. അതാരാണെന്ന് നിങ്ങൾക്ക് പറയാവോ? പേര് ശിവശങ്കരൻ, വീട്ടുപേര് നറുനിലാവ്.
0: നറുനിലാവോ? ശിവശങ്കരൻ എന്ന് പേരുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരനുണ്ട്, ഉന്നയ്ക്കാമുട്ടിലെ ശിവശങ്കരനുണ്ട്, വെട്ടയ്യത്തെ ശിവശങ്കരനുണ്ട്.
1: പിന്നെ വെറും ശങ്കരനാണെങ്കിൽ തമ്പിനത്തെ ശങ്കരൻ, പിന്നെ നമ്മുടെ സോഡാക്കാരൻ ശങ്കരന്.
2: അമ്മാവി, ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരൻ ചേട്ടന്റെ പുതിയ വീട്ടുപേരാ നറുനിലാവ്.
0: അല്ല, അതിന് അവൻ പുതിയ വീട് വെച്ചോ?
2: വീടൊന്നും വെച്ചില്ല, വീടിന്റെ മുകളിലേ പുതിയ വീട്ടുപേരായ നറുനിലാവ് എന്നങ്ങ് എഴുതി വെച്ച്.
1: അവന് തലയ്ക്ക് അസുഖം വല്ലതുകൊണ്ടോ?
2: അമ്മാവി, ശിവശങ്കരൻ ചേട്ടന്റെ മോനെ കല്യാണാലോചനയൊക്കെ തുടങ്ങി. പെണ്ണു വീട്ടുകാരെ ഒന്ന് തിരക്കുമ്പോഴേ ഒറ്റാലിത്തറ വടക്കതിൽ എന്നൊക്കെ പറയാൻ ഒരു കുറച്ചില്. അത്തരം വീട്ടുപേരാണെങ്കിലേ നല്ല ബന്ധം കിട്ടത്തില്ല പോലും.
0: എടാ ശിവശങ്കര, ഇവനെ അതോടെ ആര് പറഞ്ഞു കൊടുത്ത ബുദ്ധിയായത്?
1: ആരായി നറുനിലാവെന്ന പേര് തെരഞ്ഞെടുത്തത്?
2: അതൊന്നും ആരും ചോദിച്ചില്ല. പക്ഷേ സംഭവിച്ച കാര്യം ഞാനിപ്പോ പറയാം. വ്യാഴാഴ്ച രാത്രി ശിവശങ്കരൻ ചേട്ടന്റെ മോനെ വിഷ്ണു പാലക്കാട് നിങ്ങി വന്നു.
1: വന്ന് കയറിയപ്പോ തന്നെ നറുനിലാവെന്ന പേര് മായ്ക്കാൻ പറഞ്ഞോ?
2: അവൻ വന്നത് വളരെ ഗൗരവമായ ഒരു കാര്യം പറയാനായിരുന്നു. പാലക്കാടുള്ള ഒരു പെൺകുട്ടിയുമായി അവൻ അടുപ്പമുണ്ടെന്നും അതല്ലാതെ വേറെ ഒരു കല്യാണം വേണ്ടെന്നും വിഷ്ണു തറപ്പിച്ചങ്ങ് പറഞ്ഞു.
0: അത് കേട്ടപ്പോ തന്നെ ശിവശങ്കറിന്റെ മുഖത്ത് നിലാവ് അസ്തമിച്ചു കാണും.
2: അടുത്ത ഞായറാഴ്ച പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് എത്തുമെന്നും പറഞ്ഞു. ഒരു മറുപടിയും പറയാനാവാതെ ശിവശങ്കരൻ ചേട്ടനും ജയിച്ചു നിന്നപ്പോഴേ വിഷ്ണു ഫോണെടുത്ത് ഡയൽ ചെയ്തു.
1: പെണ്ണിന്റെ വീട്ടിലോട്ട് വിളിക്കാനായിരിക്കും.
2: പെയിന്റ് അടിക്കുന്ന സുഗുനെ വിളിച്ചു പറഞ്ഞ് രാവിലെ തന്നെ മുകളിൽ എഴുതിയ നറുനിലാവ് എന്ന പേര് അങ്ങ് മാറ്റണമെന്നും.
0: അപ്പൊ ഈ വീട്ടുപേര് മാറിയ കാര്യം വിഷ്ണു അറിഞ്ഞായിരുന്നോ?
2: കൊള്ളാം, അവന്റെ കൂട്ടുകാർ അപ്പൊ തന്നെ അവന് ന്യൂസ് എത്തിച്ചായിരുന്നു.
0: ഓരോരോ മനുഷ്യന്റെ ചിന്തകൾ പോണ പോക്കെ വീട്ടുപേര് മാറ്റിയിട്ടാൽ സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് പാവ ശിവശങ്കരൻ വിചാരിച്ചു കാണും.
1: അതെ, അബദ്ധബുദ്ധി മനസ്സിലുദിച്ചാൽ അടിമുടി നാറും പരിഹാസമേൽക്കും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ റേഡിയോ 91.2 ഒരുപാട് സന്തോഷത്തിൻ്റെ ആത്മനിർവൃതിയുടെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മളുടെ വിശപ്പ് രഹിത കരുനാഗപ്പള്ളിയുടെ 9th വാർഷികമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യ വിതരണോദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ

റേഡിയോ 91.2 അങ്കണം സാക്ഷ്യം വഹിച്ച ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ അതിഥികൾക്കും ഇതിനായിട്ട് വന്നിട്ടുള്ള റേഡിയോ 91.2 ആ ഒരു പ്രോഗ്രാമിലേക്ക്, എനിക്കറിയാം ശനിയാഴ്ച ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓഫീസിലൊന്നും അവധി ഉണ്ടാവില്ല, അവധിയൊക്കെ എടുത്ത് വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ഹൃദ്യമായ പ്രോഗ്രാമിലേക്ക് എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കും. ഞങ്ങളുടെ ടീം റേഡിയോ 91.2 നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുസേവാ പുരസ്കാരങ്ങളും ആ ഒരു വേദിയിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി. എന്തുകൊണ്ടും എന്താ പറയുക, സന്തോഷത്തിൻ്റെ ഒരു പുലരി തന്നെയാണ് നമുക്കിത്. അപ്പോൾ താങ്ക് യു. ഇനിയും നമ്മളൊരു കാര്യം ആരംഭശൂരത്വം പോലെ ചെയ്യുന്നതിലല്ല, ആ ഒരു 9 വർഷക്കാലം നീണ്ടു നിന്നൊരു ജൈത്രയാത്ര കൂടിയാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ നമുക്ക് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ശരത്തും പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ 5 വർഷത്തിന് മേലെയായി ഒരു നിലനിൽക്കുന്ന ചില സൗഹൃദങ്ങൾ, ചില സൗഹൃദങ്ങളൊക്കെ ഒരുമാതിരി മരുഭൂമിയിലെ കാറ്റ് പോലെയാണ്, അങ്ങട് ഇങ്ങട് ഇങ്ങട് ഇങ്ങട് ഇങ്ങട് ചിലപ്പോൾ വരും പോവും അങ്ങനെയുള്ള രീതിയിലായിരിക്കാം. പക്ഷേ എന്നും നിങ്ങളെ അല്ലെങ്കിൽ വഴക്കിട്ടാലും അടിയിട്ടാലും പിണങ്ങിയാലും നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ 5 വർഷത്തിന് മേലെ ഇപ്പോഴും ആദ്യം തോന്നിയ അതേ ഇഷ്ടത്തിൽ തോന്നിയ ഒരു സൗഹൃദം നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സൗഹൃദത്തെ പറ്റിയിട്ട് തന്നെ നമുക്കിന്ന് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ് വിളിക്കാം, പറയാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ യാത്ര സുന്ദരമായിട്ടുള്ള യാത്രയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റി റേഡിയോകളുടെ ഒരു മീറ്റിംഗ് തൃശ്ശൂർ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ റേഡിയോ അവരുടെ പ്രോഗ്രാമുകളെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. പല പല RJs വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനും സ്റ്റേഷൻ ഡയറക്ടറും അങ്ങനെ കുറച്ച് പേരോടെ പോയി. അപ്പോൾ നമ്മുടെ റേഡിയോ ആണ് രാവിലെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എല്ലാ വിഷയങ്ങളും, മതവും രാഷ്ട്രീയവും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മളിവിടെ പറയാറുണ്ട്. നമ്മൾ സ്നേഹത്തിൽ യാത്ര ചെയ്യാറുണ്ട്. പ്രായഭേദമന്യേ നമ്മൾ ഒന്നിച്ചു പോകുന്ന ഒരു റേഡിയോ ആണ് നമ്മുടെ റേഡിയോ. അപ്പോൾ പല പല എല്ലാ റേഡിയോസും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യും, പക്ഷേ ജനങ്ങളിലൂടെ വിഷക്കാതെ ഒരാളും വിഷക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്ന ഒരു റേഡിയോ ആണ് നമ്മുടെ റേഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിച്ച് കൂട്ടായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും പറഞ്ഞും അറിഞ്ഞും ആഘോഷിച്ചും നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ മറക്കണ്ട, ഇടവേളയ്ക്ക് ശേഷം യാത്രയിലേക്ക് പങ്കുചേരൂ. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ, ഈ ഒരാഴ്ച നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ ദൂരങ്ങൾ, എനിക്ക് തോന്നുമല്ല ആണ്, കുറേ ദൂരങ്ങൾ പോകാനായിട്ടുണ്ട്. അതും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച്. ഇതിപ്പോൾ കർക്കിടക മാസം വളരെ കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പം തീരും. പിന്നീട് നമ്മൾക്കായിട്ട് കാത്തിരിക്കുന്ന അട്ടിപൊളി ഒരു ചിങ്ങമാസമാണ്. ആഘോഷങ്ങളുടെ, നമ്മുടെ ഓണക്കാലത്തിൻ്റെ അല്ലേ, പാട്ടുകളുടെ ഒക്കെ ആഘോഷമായിട്ട് ടീം എൻട്രോഡ്യൂ 91.2 നിങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഓരോ നിമിഷവും ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 5 വർഷത്തിലേറെയായിട്ട്, 5 വർഷം ഓർ മൂന്ന് തൊട്ട് കുട്ടിക്കോട്ടോ, എപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആദ്യം എങ്ങനെയായിരുന്നോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തന്നെ അതേ വിശ്വാസത്തിൽ, വഴക്കും കാര്യങ്ങളൊക്കെ ഏത് റിലേഷനിലും ഉണ്ടാവും, എത്ര വഴക്കിട്ടാലും എന്താണെങ്കിലും ഇപ്പോഴും ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ ഒരു സുഹൃത്തെന്ന് പറയാൻ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ, അങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ന് സംസാരിക്കാനുള്ള കാര്യം, 9 വർഷത്തിൻ്റെ നിറവിൽ വിശ്വപ്രഹിത കരുനാഗപ്പള്ളി നിൽക്കുന്നത് വലിയൊരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് കേട്ടോ. എല്ലാവരോട് ചേർന്ന് ഒരേ മനസ്സിൽ, ഈ പറഞ്ഞതുപോലെ ഒരേ താളത്തിൽ ചിന്തിക്കുന്നവർ ചേരുമ്പോഴാണ് ഇതിന് ഭംഗിയുണ്ടാവുക. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ചില വ്യക്തികളുണ്ടോ, വർഷങ്ങളായിട്ട് മായാത്ത വിശ്വാസവുമായിട്ട്, എന്തിനും ഏതിനും അല്ല, എന്നും വിളിക്കണം എന്നില്ല, എന്നും പറയണം എന്നൊന്നുമില്ല, അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, ഇതിനെപ്പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ ആകാശവാണി വാർത്തകൾക്കായിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് വിളിക്കാനായിട്ട് ഒന്ന് ഒരു കോൾ എടുക്കാനുള്ള സമയം കാണും. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്പറിലേക്ക് വിളിക്കേണ്ട, റേഡിയോയിലേക്ക് വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ്, ആദ്യത്തെ പാസഞ്ചർ ആണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സാധു മോളെ, കുഞ്ഞോളമ്മയാ.
0: പറഞ്ഞോളൂ അമ്മ, എന്തുണ്ട്?
1: എനിക്കിത് കേട്ടവ ആദ്യം ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അന്നേരേ വിളിച്ചോളൂ, പിന്നെ വിളിക്കേണ്ട സമയത്തല്ല വിളിക്കാനും
0: പറ്റത്തുള്ളൂ.
1: എനിക്ക് വന്നാ ചെയ്യുന്ന മോളെ ആദ്യം എനിക്ക് റേഡിയോ വെക്കണം. ഇപ്പൊ ഇതെന്റെ ശീലമായിപ്പോ ഈ വർഷങ്ങളുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പം ഓർത്ത എന്തോന്നറിയാം, എന്റെ ഒരു കൂട്ടുകാരുണ്ട് മൈനാപ്പിള്ള മുണ്ടാസ്, ഞാൻ ഗ്യാസിന്റെ വർക്കിന് പോയി, ഞാൻ കിട്ടിയ കൂട്ടാ 15 വർഷം കൂട്ടിയാ മതി.
0: 15 വർഷം
1: ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് ഞങ്ങളെ കേട്ടി വർക്ക് ചെയ്തേ, പക്ഷെ ആരുമായിട്ടോ അങ്ങനെ ഒരു കോണ്ടാക്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇതണ്ട് ഇന്നും വരെ തിരിയാത്ത സ്നേഹവും ബന്ധവും കാര്യങ്ങളും എല്ലാം തുറന്ന്, ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാ അവള്.
0: അടിയിടാറുണ്ടോ?
1: അടി ഒന്നും ഇന്ന് വരെ ഞങ്ങൾ അടിയിട്ടിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് വർക്കിന് പോവുകയും ചെയ്തിട്ടുണ്ട് കുറച്ചാള്. ഇപ്പൊ ഞങ്ങള് രണ്ടും രണ്ടായിട്ട് ദൂരം ആയോണ്ട് സ്വന്തമായിട്ട് വർക്ക് പഠിച്ചതുകൊണ്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യും. അവള് പിന്നെ എഴുതാനൊക്കെ ഏജൻസി, ഞാൻ കല്യാണപ്പള്ളി പോയതാ, ഇപ്പൊ ഞാൻ പോകുന്നില്ല. പിന്നെ അവളിപ്പോ മെമ്പറാണ്, ഇപ്പൊ എപ്പോഴും വിളിക്കാന് അവൾക്ക് സമയം കിട്ടാത്തോണ്ട് ഞാനത് എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഞമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാ. മറ്റേ അങ്ങനെയല്ല, ആഴ്ചയോ 2-3 ദിവസങ്ങൾ ഞങ്ങൾ വിളിക്കുമായിരുന്നു.
0: ഇത്രയും നേരം അങ്ങനെയുള്ള കണക്കില്ല, ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും നേരം എന്തൊക്കെയാ പറയുന്നേ. ഓക്കേ, അപ്പൊ
1: ഭയങ്കര സന്തോഷം മോളെ, സത്യം.
0: ഇത്രയും
1: എന്തുണ്ടെങ്കിലും അവിടെ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും, എന്താണ്ടായാലും എന്നോടും അണ്ണനോടും ആ പറയുന്നത്. വേറെ ആരോടും അവിടെ ബന്ധുക്കാരോടോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ അവക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ, എന്റെ അണ്ണൻ അതിനെ സപ്പോർട്ട് ചെയ്ത ആളായതുകൊണ്ട് എന്ത് ആവശ്യം വന്നാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും.
0: അതെ, ഈ 5 വർഷത്തിന് മേളിലൊക്കെ ഒരാളോട് സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞാലേ, 5 വർഷത്തിൽ കൂടുതൽ ഒരാളോട് സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ.
1: അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ടോപ്പിക് എടുത്തത്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ ഇത്, നിങ്ങൾക്ക് ജീവിതം ഇല്ല, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അവളോട് പറയും, അവളും എന്റെ അടുത്ത് അതുപോലെ. ഞങ്ങൾ അത്രയ്ക്ക് അസ്നേഹമാ.
0: അതെ, ഓക്കെ, ഇന്നും അങ്ങനെ ആയിരിക്കട്ടെ ജീവിതകാലം മുഴുവൻ.
1: റേഡിയോ കേൾക്കുന്ന ആളാകട്ടോ, റേഡിയോ കേൾക്കുന്ന ഞാൻ നിങ്ങളുടെ റേഡിയോ നിലയത്തിൽ വന്ന ആളും അവള് മുണ്ടാസെന്നാ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആളോട് അന്വേഷണം പറയട്ടോ. ഓക്കെ, കണ്ടോ ചേച്ചിയുടെ സന്തോഷം കണ്ടോ. കാരണം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഈ ബന്ധങ്ങൾ, ഓക്കെ നമ്മൾ ബന്ധുക്കാരെന്ന് പറയും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വല്ലാത്തൊരു തീവ്രമായ ഇഷ്ടം തോന്നുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അവർ ആണ് നമ്മളെ നിർണ്ണയിക്കുന്നത്. അവരില്ലെങ്കിൽ ശ്വാസം വിട്ടു. ഓക്കെ, എന്നും വിളിക്കണമെന്നോ പറയണമെന്നൊന്നും അല്ല, പക്ഷെ അവരുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്കൊരു സന്തോഷം വന്നാൽ, നമ്മുടെ കണ്ണൊന്നു നിറഞ്ഞാൽ നമ്മൾ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ സന്തോഷം വരുമ്പം ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ദുഃഖം വന്നാൽ ഫസ്റ്റ് ഡയൽ ചെയ്യുന്ന ഒരു സുഹൃത്ത്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന നിൽക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന ആളെ കൊണ്ട് യാതൊരുവിധ സഹായങ്ങളോ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഡയൽ ചെയ്യുന്ന ഒരു നമ്പറുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു, അല്ലെങ്കിൽ അത് നിങ്ങൾ അതായിരിക്കും നിങ്ങളുടെ ആത്മപുത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് പലരും പല പല പല ആളുകൾ കാണും, പക്ഷേ ഹൃദയം പൊട്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് തുറന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഡയൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി. നമ്മുടെ വിഷയം ഇതാണ്, 5 വർഷത്തിൽ മേലായിട്ട് നിങ്ങൾ ഒരാളുടെ സുഹൃത്താണോ, നിങ്ങൾക്ക് സുഹൃത്തായിട്ടിരിക്കാൻ സാധിക്കുന്നോ, അങ്ങനൊരു സുഹൃത്തിനെ പറ്റി സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700092 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2.
2: ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യമന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
3: जो खेलेगा वो खिलेगा. ऑलवेज चीयर फॉर भारत. भारत माता की जय. भारत माता की जय. भारत माता की जय.
2: കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും സന്നിഹിതനായിരുന്നു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപത് തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60% ത്തിലധികമാണിത്. ഒരു റിപ്പോർട്ട്.
4: രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയത്. 2014 2.8 ഗിഗാവാട്ടായിരുന്ന സൌരോർജ്ജ ശേഷി നിലവിൽ 165 ഗിഗാവാട്ടായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 55.29 ഗിഗാവാട്ടിന്റെ അധിക ശേഷിയാണ് രാജ്യം കൈവരിച്ചത്. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം കേവലം പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ 2 ആഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ജാർഖണ്ഡ് പോലീസ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. റാഞ്ചിയിലുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് ബലമായി തടയുന്നതായി സമരക്കാർ ആരോപിച്ചു. നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് 6 വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇഒഡി സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസത്തിൽ ഇരുസേനകളുടെയും ഡൈവിംഗ് ഇഒഡി ടീമുകൾ പങ്കെടുക്കും. പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ 8ാം പതിപ്പാണിത്. ബൊളീവിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. 8 മെട്രിക് ടൺ വരുന്ന അവശ്യമരുന്നുകളുടെ ശേഖരമാണ് ഇന്ത്യ കൈമാറിയത്. ബൊളീവിയയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയായിരിക്കും കാലാവധി. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി കാലാവധി നീട്ടി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് വിക്ടോറിയൽ ക്യാൻസലേഷൻ സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കാർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നീ 4 വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
2: സംസ്ഥാന വ്യാപകമായി ഗുണ്ടാപ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രൂപ്പുമായി കേരള പോലീസ്. എഡിജിപി പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യവിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കിയത്. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തും. കർക്കടക വാവു ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലേക്കും ഇന്ത്യൻ സമുദ്രമേഖലകളിലേക്കും നേരിട്ടുള്ള റെയിൽവേ പാത സ്ഥാപിക്കാൻ റഷ്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫോർമോസ്, ബോസ്പറസ് കടലിടുക്കുൾപ്പെടെ തന്ത്രപ്രധാന ജലപാതകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇതരപാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തുർക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാതകൾ ഇന്ത്യയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ സമാപിച്ച FISU ലോക സർവകലാശാല സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ഫൈനലിൽ ഹോങ്കോങ് ചൈനയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. നേരത്തെ ചാമ്പ്യൻഷിപ്പിന്റെ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ സൂരജ് കുമാർ ചന്ദ് സ്വർണം നേടിയിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റ് സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു.
7: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് മെസ്സേജുകളും ആശംസകളും വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ 9th anniversary ആദ്യ വിതരണോദ്ഘാടനത്തിനുമൊക്കെ ഒരുപാട് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്കിങ്ങനെ മെസ്സേജുകൾ വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് പലപ്പോഴും പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നത് ഒരു ആരംഭ ശൂരത്വത്തിലാണ്. പക്ഷേ ടീം റേഡിയോ 91.2 അങ്ങനെയല്ല. അന്ന് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇടനെഞ്ചിലെത്തി, അതേ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ ഒരു യാത്ര ടീം വർക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സന്ദർഭം വിലയിരുത്തിക്കൊണ്ടാണ്, ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കുട്ടിക്കോ, 3 വർഷം, 5 വർഷം, 7 വർഷം, 10 വർഷം ആദ്യം വിളിച്ച പാസഞ്ചർ പോലെ ഒരു 15 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം. നമുക്ക് ഒരു കോള്, ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
8: ഹലോ, ഗുഡ് മോർണിംഗ് സ്വാതി, ഡോക്ടർ സേതു ആണ്.
7: നമസ്കാരം സർ. ഗുഡ് മോർണിംഗ്.
8: നമസ്കാരം, എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ?
7: സുഖമായിട്ടിരിക്കുന്നു സർ. ഒരു ഒറ്റ മിനിറ്റ് സർ. സർ ഒരു മിനിറ്റ് സർ, ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഹലോ സർ.
8: ഹലോ,
7: കേൾക്കാം സർ, പറഞ്ഞോളൂ.
8: ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ റേഡിയോയ്ക്ക് എല്ലാവരും ആശംസകളും. സ്നേഹ സേന 9 വർഷം അല്ലേ?
7: വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ 9th anniversary സർ.
8: അതെ, വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ 9th anniversary എല്ലാവിധ ആശംസകളും, അതിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവിധ ആശംസകളും. തുടർന്ന് ഇതുപോലെ ഒത്തിരി പേരുടെ വിശപ്പടക്കാനായിട്ട് എന്റെ റേഡിയോ 91.2 സാധിക്കട്ടെ. കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യട്ടെ അല്ലെ. ഓരോരുത്തര് സ്പോൺസർ ചെയ്യുമ്പോഴല്ലേ ഒരു ഫാമിലിക്ക് നമുക്ക് ഒരു വർഷത്തേക്ക് ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്യട്ടെ, അർഹതപ്പെട്ടവർക്ക് ആ ഹെൽപ്പ് കിട്ടട്ടെ.
7: തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ചില സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ആദ്യത്തെ ആവേശത്തിൽ ചെയ്തു തുടങ്ങും, പിന്നീട് അതിന് ഈ പറഞ്ഞ പോലെ അതേ ഉന്മേഷം ഉത്സാഹമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും എല്ലാവരിലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ സ്നേഹസേനയുടെ കാര്യം അല്ലെങ്കിൽ വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ ഒരു കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും അതേ ലക്ഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതേ ആവേശത്തിൽ, അതേ ഇഷ്ടത്തിൽ, അതേ വഴക്കിൽ പോകുന്ന സൗഹൃദങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
8: ഓക്കെ ഓക്കെ.
7: അങ്ങനെ ഒരു സൗഹൃദത്തെ പറ്റി പറയാനുണ്ടോ സാറിന്?
8: സൗഹൃദം, ഞാൻ ചില സൗഹൃദം അങ്ങനെയാണ്, അവർക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അണ്ടർസ്റ്റാൻഡിങ് കുറയും, അങ്ങനെയുള്ള ഇതും ചില ചില ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ടോക്സിക് ആകാനുണ്ട്. പിന്നെ നല്ല സൗഹൃദം എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് സുഹൃത്തുക്കൾ, ഈവൻ നമുക്കറിയാം, എൽ കെ ജി പോകും തൊട്ട് അല്ലെ നമ്മള് നമ്മൾ ഈ ഹോം തൊട്ട് നമുക്ക് നമ്മളടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ഫ്രണ്ട്സ് ആവും, അല്ലെ, അങ്ങനെ അവിടം തൊട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങും. ചിലവർ ആ സ്കൂളിൽ കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകും. പിന്നെ ചിലവര് സ്കൂളിലെ കഴിഞ്ഞ് ഓക്കെ അവർക്കൊക്കെ കിട്ടും, പിന്നെ കോളേജ് ലൈഫ് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ പ്രൊഫഷണൽ ലൈഫ് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ചിലവര് കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ, തുടക്കം മുതലേ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ അവരുടെ ജീവിതത്തിൽ
7: കാണത്തുള്ളൂ. സാർ എങ്ങനെയാണ്, ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടോ സാറിന്?
8: എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈവൻ സ്കൂൾ തലത്തിൽ നിന്നുള്ള ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവരാണ് എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാ ഇതിലും എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് സ്കൂളിൽ നിന്നുണ്ട്, കോളേജിൽ നിന്നുണ്ട്, പ്രൊഫഷനിൽ നിന്നുണ്ട്, അങ്ങനെ പല പല മേഖലയിൽ നിന്നും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്.
7: ഓക്കെ, ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ എന്തെങ്കിലും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടോ?
8: തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്.
7: അങ്ങനെയുണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അടിയിടാറുണ്ടോ?
8: പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ അടിയും ഇടിയും എല്ലാം ഉണ്ടാവില്ല, അതുപോലെ നമ്മൾ പെട്ടെന്ന് പാച്ചപ്പ് ആവും. അത് ഈ സഹോദരത്തിന്റെ ഒരു ഒരു ഒരു പാർട്ട് ആൻഡ് പാസ്.
7: അതെ അതെ, താങ്ക് യു സാർ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
8: ഓക്കെ,
7: സാറ് ഫ്രണ്ട്ഷിപ്പിലെ ടോക്സിക് റിലേഷനെ പറ്റിയിട്ടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ ഈ സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പോൾ വഴക്കിട്ടാലും അടിയിട്ടാലും പിണങ്ങിയാലും ഒക്കെ നമുക്ക് ആ ഒരു സൗഹൃദം തുടർന്നും കൊണ്ടുപോകാം. ചില ആളുകളൊക്കെ വഴക്കിട്ട്, എനിക്ക് കുഞ്ഞുനാളിൽ രണ്ട് സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഈ പഠിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് എൻ്റെ കയ്യിലെ കുറ്റമാണെന്ന് എൻ്റെ കുറേ നാളിന് ശേഷം എനിക്കൊരു സുഹൃത്ത് ഉണ്ടായ ശേഷമാണ് ഓർത്ത്, നിൻ്റെ കയ്യിരിപ്പോണ്ട് മാത്രമാണ് നിനക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തും ഷെയർ ചെയ്യുന്ന തരത്തിലൊന്നും സ്കൂളിലൊന്നും ടൈമിലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരോടും ഒരേപോലെ മിണ്ടി നടക്കുന്ന ഒരാൾക്ക് അടുപ്പം അങ്ങനെ അങ്ങ് ക്ലോസ് ആയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ചില ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ നിർണ്ണയിക്കുന്നത് അവരായിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ ഒരു കണക്ട് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പാഠം. ചില ആളുകൾക്ക് സ്കൂളിലും കോളേജിലും ഒന്നും ആയിരിക്കില്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, അവർ കുറേ കഴിഞ്ഞൊരു ജോലിസ്ഥലത്ത് പോയതിന് ശേഷമായിരിക്കും അവരുടെ ഒരു വൈബിന് പറ്റിയ ഒരാളിലേക്ക് അവരെത്തിപ്പെടുക. ഓക്കെ, എനിക്കെന്നും പറഞ്ഞു ഫ്രണ്ട്സ് തീരെ ഇല്ല എന്നല്ല, ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഫ്രണ്ടെന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒറ്റ ചങ്ങാതി, എന്തിനും ഏതിനും ഇങ്ങനെ കൂടെ ഒരാളിങ്ങനെ അടയും ചക്കരയും പോലെ നടക്കുന്ന ഒരു ടൈപ്പ് കാറ്റഗറി പെടുന്ന, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ഗ്യാങ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ, ഡേഞ്ചറസ് ഗേൾസ് എന്നൊക്കെ ആയിരുന്നു എൻ്റെയൊക്കെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന ആരംഭ ശൂരത്വം എന്ന് പറഞ്ഞ ചില സൗഹൃദങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങ് ചങ്കും ചങ്കിടിപ്പുവാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
9: നമസ്കാരം.
7: നമസ്കാരം
9: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
7: നമസ്കാരം. ഇത്ത പറഞ്ഞു
9: പഴവേന്നറിയ ദാസിയാണേ.
7: പറഞ്ഞു പറഞ്ഞു.
9: തേടി തേടി തേടി ഞാൻ അലഞ്ഞു സോദിയുടെ സ്വരം ശരിക്കാൻ,
7: കണ്ടില്ല
9: കേട്ടില്ല കാണുന്നില്ല, ഇത്രയും ദിവസമായി ഞാൻ കാതോർത്തിരിക്കുന്നു ഈ സ്വരം.
7: എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വിശപ്പുരഹിത കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അറിഞ്ഞെന്നല്ല, വരണം എന്റെ റേഡിയോ 91.1 വരും, ഞാൻ ഇപ്പം വരും, നാളെ വരും, മറ്റന്നാ വരും എന്ന് പറഞ്ഞിട്ട് ഈ സൗണ്ട് ഒന്നും കണ്ടില്ലല്ലോ. ഒന്ന്
9: എന്റെ മുത്തേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ലൈഫ് ഇങ്ങനെ മാറി മറിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ പോവുക, രണ്ടുപേരെ ഞാൻ കൊണ്ടുപോന്ന പാട് അടച്ച റബ്ബിന് മാത്രം അറിയാം. എന്നുവെച്ചാ എന്റെ ഒരു ഹസ്ബൻഡ് എന്റെ കൂടെ, ഒരാള് BSc നഴ്സിംഗ്, ഒരാള് +1, അപ്പൊ ഇതിന്റെ എല്ലാം മൊത്തം ചുമതല, ഒരു ലൈഫ് മൊത്തം എന്റെ കൈകളിലാണ്. അത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതിനെ ഞാൻ ക്ലിയർ ചെയ്ത് വരുമ്പോ എനിക്ക് ഓരോരുത്തരടുത്തും എത്തിച്ചേരാനുള്ള സമയം കിട്ടുന്നില്ല. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷം, ഇതിപ്പോ എപ്പോഴാ അടുത്ത വർഷം ഇതുണ്ടോ, അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ സംഭാവന ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ നിങ്ങളെ റേഡിയോയിൽ വരും തീർച്ചയായിട്ടും. ആ സഹായം
7: എത്തിച്ചിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മള് സംഭാവന നോക്കി, പക്ഷേ ഈ പങ്കാളിത്തം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
9: തീർച്ചയായിട്ടും.
7: ഈ സംഭാവന കൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ സമീപ്യം കൊണ്ടും അത് കൊടുക്കാം.
9: തീർച്ചയായിട്ടും സമീപനം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വേണ്ട ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരും അതിനുവേണ്ടി അണിയൊരുങ്ങിയവരും അതിനുവേണ്ടി ചെയ്യുന്ന സഹായങ്ങൾക്കെല്ലാം ഈശ്വരൻ അവർക്കെല്ലാം ഒറ്റക്കെട്ടായി ഇപ്പം വരെ നിലനിർത്തുന്നതിന് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നിറച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
7: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുണ്ടോ?
9: ഉണ്ട്. ഞാൻ ഒരു വാക്കും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ വിഷയത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്കത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മള് ചുറ്റുപാടുമുള്ളവർ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഓക്കെ. എങ്കിലും നല്ല ആഡംബരത്തോടെ ലാബിഷായിട്ട് ഓരോരുത്തരും എന്തോരം പൈസ അടിച്ചു കളയുന്നു, ആ പൈസയുടെ മൂല്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത് അർഹതപ്പെട്ടവന് കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐശ്വര്യവും അനുഗ്രഹങ്ങളും വാരിക്കോരി ഈശ്വരൻ തരും. ഞാനിപ്പോ ഒരു സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാ പറഞ്ഞ, ഡ്രസ്സിനായാലും എന്തോ തിനും പൈസയ്ക്ക് എന്തോ ഒരു ഡ്രസ്സ് മേടിക്കുന്നതിന് പൈന, അത് അവരുടെ പോളിസി, അവരുടെ പേഴ്സണാലിറ്റി. എങ്കിൽ തന്നെ നമ്മള് മൂന്ന് നേരം ആഹാരം കഴിക്കുമ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ എത്രയോ രാജ്യങ്ങളിൽ പട്ടിണി കിടന്ന് എത്രയോ ആൾക്കാർ ദിവസം മരിക്കുന്നു. നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മളെ ചുറ്റുപാടുള്ളവരെയും പ്രകൃതിയെയും ഭൂമി ഇതിനകത്ത് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിജാലങ്ങളെയും എല്ലാം കുറിച്ച് നമ്മൾ ഒന്ന് ഓർക്കണം. നമ്മൾക്ക് പറ്റുന്ന സഹായം ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്, ഇതൊന്നും പിടിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കില്ല, നമ്മൾ എന്നാലും ഇവിടുന്ന് പോയേ പറ്റൂ. അപ്പം ഇതൊന്ന് എല്ലാ ശ്രോതാക്കൾക്കും നല്ലത് വരട്ടെ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ബെസ്റ്റി എന്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ എല്ലാ കാര്യത്തിലും ക്ലിയർ ചെയ്തവരൊക്കെ എത്തി. എന്റെ ബെസ്റ്റി എന്ന് പറയാൻ ഒരുപാട് ബെസ്റ്റി തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റിയെ കിട്ടി. അതിനു മുമ്പ് എന്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. ആ ബെസ്റ്റി എനിക്ക് ഭയങ്കര അനുഗ്രഹമുള്ള ബെസ്റ്റിയാ. അതിൽ എത്ര കുറച്ച് പറഞ്ഞാലും മതിയാവത്തില്ല. ബെസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു വ്യക്തി മതി നമുക്ക്. ആയിരം കൂട്ടുകാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബെസ്റ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിലെത്തിക്കും. ആ ബെസ്റ്റിയാണ് നമുക്ക് ഏറ്റവും വലുത്. എന്നുവെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് അത് പറയാതിരിക്കുക. നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം അത്

0: നമ്മൾ പരസ്പരം ഓരോ ശരീരം, ഒരു ആത്മാവ്, ഒരു മനസ്സുമായിട്ട് നമ്മൾ രണ്ടൊരു ഒന്നാണ് എന്നുള്ള വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളെ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ആ വ്യക്തിയെ കുറിച്ച് വേറൊരാൾ പറഞ്ഞാൽ പോലും നമ്മളോട് ചാടി വീഴും, എന്റെ അവനെ പറയാൻ പാടില്ല എന്ന്. അതാണ് ഒരു ബെസ്റ്റി. അപ്പൊ അയാളെ ഹെൽപ്പ് ചെയ്യുകയും അയാൾക്ക് എല്ലാ സപ്പോർട്ട് നൽകുകയും ചെയ്യുമ്പോൾ അയാൾക്ക് നന്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും പരസ്പരം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഒത്തിരി സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും ബെസ്റ്റിയായ ഒരാൾ മതി.
1: അതെ, ആത്മാർത്ഥമായിട്ടുള്ള ഒരാൾ മതി. ഇതാണ് എന്റെയും ഒരു പോളിസി കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരോടും മിണ്ടും, എല്ലാവരോടും നല്ലതായി സഹകരിക്കും, പക്ഷേ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണെന്ന്, പരിചയക്കാരെന്ന് പറയുന്നതിനേക്കാൾ യോ അടുത്ത സുഹൃത്തെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ എന്നെയും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയ എന്റെ എല്ലാ ഇതും, ദേഷ്യവും വാശിയും അതെല്ലാം മനസ്സിലാക്കുന്ന ഒന്നിനെ ഞാൻ സുഹൃത്തെന്ന് വിളിക്കുന്നുള്ളൂ.
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളെ മനസ്സിലാക്കാം. നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എന്താണ്, നമ്മുടെ അമ്മ നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മുടെ അച്ഛൻ നമ്മളെ മനസ്സിലാക്കുന്നു, അതേപോലെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അപ്പം ഹാപ്പി ഓണം സ്വതി.
1: ഓണം വരുന്നതേ ഉള്ളൂ, ഓണത്തിന് വിളിക്കാൻ. ഈ ഓണം ഇനി വരുന്ന ദിവസങ്ങളെല്ലാം പറയാനുള്ളത് ഇപ്പോഴും ഓണം പറഞ്ഞു.
0: ഓണം പറയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം.
1: ഇപ്പോഴേ പറയരുത് മുത്തുമണി,
0: ഒരുപാട്
1: ഓക്കെ വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ടീം എൻ റേഡിയോ 91.2 നിങ്ങൾക്കായി ഒരുപാട് ഓണപരിപാടികളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു സൗഹൃദം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ചങ്ക് പിടയുന്നത് പോലെ ഒരു ഒരു സുഹൃത്തിന് വേദനിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളൊരു വിഷമത്തിൽ നിൽക്കുകയാണ്, നിങ്ങളൊന്ന് ഹൃദയം തകർന്ന് നിൽക്കുമ്പോൾ അവർ വരും എന്നുള്ളൊരു ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഇനി രണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ആലോചിക്കാം. അതായത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ചാടിത്തുള്ളി നിൽക്കുകയും നിങ്ങളുടെ സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അതേ ആളിൽ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് പിന്നീട് ചില സൗഹൃദങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും, ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് കിട്ടിയപ്പെടുത്ത ബിൽഡിംഗ് പോലെ. ചില ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ, ചില സ്ഥാപനങ്ങളിൽ പോയിട്ട് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ്. ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത്? ഏതവസ്ഥയിലും എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മുടെ ഹൃദയം കണക്ട് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. എല്ലാവരിലോട്ടും സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന, എപ്പോഴും ഇങ്ങനെ ആ ഒരു ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്. നമ്മൾ ഓർക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഓർക്കുന്ന അങ്ങനെ ഒരാൾ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം പറയൂ, ഇതാരാണ്? ഹലോ, കേട്ടില്ലല്ലോ. നമസ്കാരം പറയൂ.
2: നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ ചേട്ടാ.
2: കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ആങ്ങളമാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും പറയുന്ന കാര്യം യഥാർത്ഥ ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ അവന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി വിഷമം നമ്മളെ കയ്യിൽ നിന്ന് മാറും. ഇത് നമ്മൾ മനസ്സിൽ വെച്ച പക്ഷെ വേറെ കഴിഞ്ഞ എല്ലാ സുഹൃത്തിനെയും ഒരുപോലെ കാണാൻ പറ്റത്തില്ല. ഇത് നമ്മള് ഒരു കാര്യം അവന്റെ നമുക്ക് ആത്മാർത്ഥമായിട്ട് തോന്നി അവന്റെ കൂടെ ഉള്ള ഇടപെടൽ എങ്ങനെയാണ് ഏത് രീതിയാണ്, അവന്റെ പറയാൻ നേരത്ത് ഇപ്പൊ 100,000 രൂപ ഒരുത്തന് കൊടുക്കാനുണ്ടെങ്കിലും അവന്റെ കൂടെ ഒരു വിഷമം പറയാൻ നേരത്തെ അവൻ പറയും നന്ദി വാക്ക് പറയാൻ നേരത്തെ, അല്ലെങ്കിൽ അവൻ ഒരു ഉപകാരം പറയാൻ നേരത്തെ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷെ വീട്ടിൽ അമ്മയുടെയോ അച്ഛൻ അമ്മയുടെയോ അച്ഛൻ്റെയോ
1: കോൾ ഡ്രോപ്പായി പോയി. ഓക്കെ, പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ രാവിലത്തെ മഴയെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര അലങ്കാരമായിരിക്കും, അടിപൊളിയായിരിക്കും. ചിലർക്ക് യാത്ര ചെയ്യുന്നവർക്ക്, ഈ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഇത്രയും മെനക്കെട്ട കാര്യമാണല്ലേ. എന്താണെങ്കിലും ഏത് കാലാവസ്ഥയും താണ്ടി, മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും, എൻ്റെ റേഡിയോ 91.2 ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. സൗഹൃദത്തെപ്പറ്റി പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ വിജയത്തിൽ അസൂയയില്ലാത്തവരാണ് എപ്പോഴും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേരെ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിങ്ങൾ നിങ്ങളായി കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു വെച്ച് പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ തിരക്ക് പിടിച്ച ലൈഫിൽ നിങ്ങൾ മറന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ എന്നും വിളിച്ച് ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ പോരായ്മകളെ എല്ലാം മനസ്സിലാക്കി നിഴൽ പോലെ ഒരാൾ, ഒരു മനുഷ്യൻ്റെ പിന്നിൽ നിഴൽ പോലെ ഒരാൾ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഒരു ശൂന്യനായി പോവും. കാരണം എത്രയൊക്കെ സ്വയം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാലും ഒരാൾ ഉണ്ടാവണം. അത് ഞാൻ

പറഞ്ഞതുപോലെ അത് ഒരാളെന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിരിക്കണം. കാരണം നമ്മുടെ ഒരുപക്ഷെ ലൈഫ് നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും, നമ്മളെ തകർത്ത് കളയാൻ സാധിക്കും. നമ്മൾ ഉറ്റ ചങ്ങാതി എന്ന് വിചാരിക്കുന്ന ആളുടെ ഉറ്റ ചങ്ങാതി നമ്മളല്ലാന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം വരും. അപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ കണക്ട് ചെയ്യുമ്പോഴാണ് സൗഹൃദത്തിന് വലിയ ഭംഗിയുണ്ടാകുന്നത്. നിങ്ങളുടെ ഉറ്റ ചങ്ങാതിക്ക് വേറൊരു ഉറ്റ ചങ്ങാതി ഉണ്ടെങ്കിൽ അവിടെ ഒരു വില ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അങ്ങനെയല്ലേ, കണ്ണൊന്ന് വാക്കൊന്ന് ഇടറിയാൽ, കണ്ണൊന്ന് നിറഞ്ഞാൽ അങ്ങനെ നോക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഭംഗിയാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ എത്തുന്നുണ്ട്, പക്ഷേ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 AM റേഡിയോ.

ഒരു നിനവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ലയല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായ് വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുങ്കും. ഇന്ത്യ റേഡിയോ 91.2.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോ നമ്മളിങ്ങനെ സൗഹൃദത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവർ തന്നെയാണ് എപ്പോഴും ഭാഗ്യം ചെയ്തവരെന്ന് തോന്നിപ്പോകാറുണ്ട്. കാരണം ഒറ്റ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മുടെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ ഒന്നും നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ ഒന്നും അവർക്ക് സമയം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ, ഒരു എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ചില്ലാവാനും അടിച്ചുപൊളിക്കാനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ, ഒരുപാട് സൗഹൃദങ്ങളുള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, അതിൽ ഒരാളെ നിങ്ങളുടെ ഒന്നോ രണ്ടോ ആളുകൾക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അറിയാവുന്ന ഒരാളുണ്ടാകണം. സുഹൃത്ത് വലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും അതേപടി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഭാഗ്യം ചെയ്തതായിരിക്കും. അങ്ങനെ ഒരാളെ കിട്ടട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും പ്രശ്നമാണ്. കാരണം നിങ്ങൾ തിരിച്ച് ഒറ്റയ്ക്കായി പോകുന്നൊരു സിറ്റ് എപ്പോഴും ആലോചിക്കുക. സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും എന്താണെങ്കിലും എപ്പോൾ ഭയങ്കരമായി അറ്റാച്ച്മെൻ്റ് ആകുന്നു എന്ന് തോന്നുമ്പോൾ സ്വയം ഒരു മതിൽ കെട്ടാനായിട്ട് ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ മുൻപോട്ട് പോകാനായിട്ട്. ഇത് എപ്പോഴും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഇന്നും പല പല അടികളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞു. ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാര്യം തന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്തായാലും കോളിലേക്ക് പോവാം. നമസ്കാരം, പറയൂ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്,
0: പറഞ്ഞോളൂ.
1: ഞാന് എനിക്ക് 16 വർഷം ആവുന്നുണ്ട് ഇപ്പൊ ഒരു സുഹൃത്ത്. എന്റെ മോന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ്. എന്റെ മോൻ LKG പഠിച്ചപ്പോ തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും തമ്മിൽ നല്ല ബന്ധമാണ്. മക്കള് പഠിത്തം കഴിഞ്ഞ് അവര് 8th class ആയപ്പോഴേ 2 സ്കൂളിലായി. പിന്നെ +2 കഴിഞ്ഞ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മോൻ പോകുന്നു, അവരുടെ മോള് വേറെ കോഴ്സിന് പോകുന്നു. മോളാതെ പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ തന്നെ തുറന്നു പോകുന്നുണ്ട്. എന്റെ എന്തൊരു സങ്കടത്തിനായാലും സന്തോഷത്തിനായാലും ഞാൻ ആദ്യം വിളിക്കുന്ന അവളെയാ.
0: സ്കൂളിൽ ആദ്യമായിട്ട് മോനെ കൊണ്ടുവിട്ടപ്പോ പരിചയപ്പെട്ടതാണ്.
1: അങ്ങനെ പോകാതിരിക്കുമ്പോ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിട്ട് വിളിച്ച് പരിചയപ്പെട്ട് തുടങ്ങിയതാ. ഇപ്പോഴും ആ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
0: തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ. ഇനി കൊച്ചുമക്കളൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ അമ്മമ്മമാരെ അടിച്ചു വിളിക്കട്ടെ. നമ്മള് ഒരു കാര്യം ആലോചിക്കും, നിങ്ങള് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ നിങ്ങൾ ഒന്നിച്ച് എത്ര യാത്ര ചെയ്താലും മനസ്സിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ യാത്ര പോലും നമുക്ക് വിരസമായിട്ട് തോന്നാറുണ്ട് അല്ലെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, ദൂരം അറിയില്ല എന്നുള്ളതാണ്. എത്ര ദൂരങ്ങൾക്കും ഒരേ സ്ഥലം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അല്ലാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കും, അപ്പോഴും ആ ഒരു സൗഹൃദത്തിന് ഏറ്റവും വലിയ ഗുണമാണ് ഈ ദൂരം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോളെ.
0: ഞാനേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അവരെന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് അതേപോലെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുപ്പിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു സുന്ദരി ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ തിരഞ്ഞു, പക്ഷെ അവളെ ഞാൻ കണ്ടില്ല. അവളുടെ ഞാൻ അങ്ങോട്ട് പറയട്ടെ, അവളുടെ വട്ടപ്പൊട്ടും നിറമാർന്ന പുഞ്ചിരിയും ഞാൻ ആ ആൾക്കൂട്ടത്തിൽ തിരഞ്ഞു, അവളെ ഞാൻ കണ്ടില്ല. ഞാൻ അമ്മയെ പറ്റിയിട്ടല്ല പറയുന്നത്, കന്നീറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു സുന്ദരി ഞങ്ങളെ വിളിക്കാറുണ്ട്, അവളെ ഞാൻ കണ്ടില്ല.
1: എന്നെ പറ്റിയല്ല,
0: എവിടെയായിരുന്നു
1: മോളെ? എനിക്കൊരു നടുവേദന മോളെ, ബസ്സിലൊക്കെ കേറി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: നടുവേദന മനസ്സിലെ മടിയായിരുന്നു, സാരമില്ല.
1: അല്ല, മടിയല്ല മോളെ, ഇനിയത് പുണ്യപ്രവൃത്തി ചെയ്ത എല്ലാവർക്കും കോടാന കോടി നന്മ കിട്ടട്ടെ മോളെ. ഇതൊരു ഏറ്റവും വലിയ പുണ്യമായ ഒരു കാര്യമല്ലേ?
0: ഓക്കെ, ഞാൻ ആൾക്കൂട്ടത്തിൽ തിരഞ്ഞ പുഷ്പവല്ലി അമ്മ, പിന്നെ അമ്മ വിജയമാമ പ്രകാശേട്ടനെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഹായ് ചേട്ടോ ഓടിച്ചു ചെന്നിരുന്നു, കണ്ടിരുന്നു. പിന്നീട് കണ്ട ആരെ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അല്ല, ഞാൻ നിങ്ങളെ മൂന്നിനെ നന്നായിട്ട് ഓർത്തായിരുന്നു.
1: വയ്യാഞ്ഞോണ്ടാ മോളെ വരാഞ്ഞത്.
0: സാരമില്ല. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി പറയാം.
1: സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്റെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞങ്ങളുടെ സാധിയല്ലേ, സാധിയെ കഴിഞ്ഞെല്ലാം ഉണ്ട്.
0: ആണോ? ഞാൻ കുറച്ച് കഴിയുമ്പോ തൊട്ടടുത്ത് കേറുന്ന നിതിനോട് ചോദിക്കും, വിജയമ്മ എന്ത് പറഞ്ഞോ?
1: എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ജീവന ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് പറയുന്നത് പരസ്പരം എപ്പോഴും സാധിയെ പറ്റി പറയും.
0: അമ്മ ഈ സുഹൃത് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തോ, അമ്മ എങ്ങനെയാണ് സൗഹൃദം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്?
1: മോളെ സൗഹൃദം എന്ന് പറയുന്ന എനിക്ക് കുഞ്ഞുന്നാൾ മോളെ ഒരു കൂട്ടുകാരി ഉണ്ട്. എല്ലാത്തിനും ഞങ്ങളിപ്പോ കുടുംബമായിട്ട് ബന്ധം. അപ്പൊ പക്ഷെ എനിക്ക് ഒരു 7 വർഷം കൊണ്ട് എനിക്ക് ചേർത്തലയുള്ള ഒരു കൂട്ട് കിട്ടി.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ പറയുന്നു അമ്മയുടെ സുഹൃത്ത്. അപ്പൊ ചില ആളുകളുണ്ട് എല്ലാവരും അവർക്ക് സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടിനും എപ്പോഴും അടിയിടുന്നത് എല്ലാവരും സുഹൃത്തുക്കളായിട്ട് എനിക്ക് അറിയത്തില്ല. അത് ഈ
1: സുഹൃത്തുക്കൾ
0: പറ്റത്തില്ല അമ്മ, ഏതാണ് അതിന്റെ യാഥാർത്ഥ്യം?
1: ഒരിക്കലും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഭർത്താവ് സുഹൃത്താന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല. ഭർത്താവ് നമ്മുടെ എല്ലാം എല്ലാം നമ്മുടെ ഭർത്താവ്. നമ്മളമ്മടെ അമ്മയുടെ തന്നെ കൂടെ ഒരു 20 വയസ്സ് വരെയൊക്കെ പണ്ടൊക്കെ 18 ഉള്ളു അതുവരെ ജീവിച്ച്. പിന്നെ നമ്മൾ വരുമ്പോ നമ്മുടെ ഭർത്താവ് നമ്മുടെ എല്ലാം എല്ലാം. നമ്മുടെ അമ്മയെത്തന്നെയും കഴിയാ, അവരെ നമ്മുടെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് നമ്മുടെ എല്ലാ എല്ലാം. പക്ഷെ ആ ഭർത്താവിനെയും ഒളിച്ചു വെക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയും. അങ്ങനെയുള്ള ഒരു സുഹൃത്തും ഉണ്ടാകണം.
0: അങ്ങനെയുള്ള സുഹൃത്തുണ്ടാവും. അരിപ്പ പോലെ ആവാത്ത സുഹൃത്ത്, അരിപ്പയാവരുത്.
1: ഇല്ല, എന്റെ 11 വയസ്സ് മുതൽ സ്നേഹിച്ച കൂട്ടുകാരി എനിക്ക് കൊല്ലത്തുണ്ട്. ഇപ്പൊ പെൻഷനായി വീട്ടിലിരിക്കുക. പക്ഷെ ഞങ്ങൾ കുടുംബമായിട്ട് നല്ല ബന്ധമാ. പിന്നീട് 7 വർഷം കൊണ്ട് എനിക്കൊരു ബന്ധം ചേർത്തലയുണ്ട്. വഴി കിട്ടിയത്, വഴി കിട്ടിയെങ്കിൽ ഒരു നല്ല ബന്ധമാ മോളെ. പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ പോവുകയും വരികയും അവരിങ്ങോട്ട് വരികയും എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യുകയും എല്ലാം
0: ചെയ്യും.
1: അതങ്ങനെ ഞങ്ങളുടെ റേഡിയോയിലെന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയെ കൂടെ കിട്ടിയ ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. ഇപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കാൻ കിടക്കുന്ന കൂട്ടാ. ഇന്നലെ ടീച്ചറമ്മയുടെയും രാധാകൃഷ്ണൻ സാറിന്റെയും വീട്ടിൽ ഞാനും പുഷ്പവല്ലിയും കൂടെ പോയി. സാറിന് ഒരു വണ്ടി ആക്സിഡന്റ് ഒക്കെ പറ്റി.
0: ആർക്കാ?
1: രാധാകൃഷ്ണൻ സാറിന്. അങ്ങനെ സാറിന് ഇപ്പം ഈ കുഞ്ഞമ്മരലിന്റെ പ്ലാസ്റ്റ് എടുത്ത്. പിന്നെ കാലിൽ നല്ല ഒരു മുറിവുണ്ട്, അങ്ങനെ വയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ടീച്ചറമ്മയ്ക്ക് ഒരു ചികിത്സയില്ലായിരുന്നു, അമ്മയും അച്ഛനും. അപ്പം അങ്ങനെ അവരെ കാണാൻ പോണോന്ന് വിചാരിച്ചിരുന്നപ്പോ എനിക്കങ്ങ്
0: വയ്യാതെല്ലാം സൗഹൃദങ്ങളാണ്.
1: അതൊക്കെ റേഡിയോയിൽ കിട്ടിയ സൗഹൃദമാ
0: ഇത്.
1: പക്ഷേ ഈ ചേർത്തലയ്ക്ക് കിട്ടിയ എങ്ങനെയാണെന്നറിയാവോ മോളെ?
0: പറഞ്ഞു.
1: എനിക്ക് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അട്ടുങ്ങ പള്ളിയിൽ പോയി, തിരുവിന് പോയതാ. അവിടെ പോയ വഴി അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാ പുള്ളിയെ കണ്ട്. ഞങ്ങൾ അവിടെ കടക്കണമെന്ന് മുമ്പേ ഇവരെ കാണണം. ഇവരെ കണ്ടിട്ട് പിന്നെ അകത്ത് കയറി അവിടെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ നടത്തിയ കൂട്ടത്തിൽ ഞങ്ങള് നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരായി. പിന്നെ അവരെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ പോയി, അവരിവിടെ വന്ന് നല്ല ബന്ധമാണ്. ഇപ്പോഴും നല്ല
0: ബന്ധമാണ്.
1: അതാണ് ബന്ധം എന്ന് പറയുന്നത്. അല്ല, കാണുന്ന എല്ലാരും നമ്മുടെ സുഹൃത്തല്ല, ഭർത്താവും നമ്മുടെ സുഹൃത്തല്ല, ഭർത്താവും നമ്മുടെ എല്ലാം എല്ലാം. പക്ഷെ അത് ഭർത്താവിനെ പോലും ഒളിച്ചു വെച്ചേക്കുന്ന കാര്യവും നമ്മുടെ സുഹൃത്തുക്കളോട് പറയാം.
0: അതെ, തീർച്ചയായും.
1: എല്ലാ കാര്യവും ഭർത്താവായാലും നമുക്ക് മറക്കേണ്ടത് മറക്കണം.
0: അല്ല, അങ്ങനെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതും ഭാഗ്യമാണേ.
1: അത് ഭാഗ്യം അതൊക്കെ മോളെ, അത് നമ്മളെ പറച്ചിലേ ഉള്ള, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ നിമിഷ നേരമാണ് മോളെ മാറി മറിയുന്നത്. ലോകം തന്നെ മാറി മറിയും.
0: അമ്മേ, നമ്മുടെ എല്ലാ കാൽക്കുലേഷനും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അമ്മ. അങ്ങനെ ഒക്കെ ആവുന്നവരുണ്ടാവും.
1: അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് മോളെ.
0: അതെ അതെ അതെ,
1: ഞങ്ങൾക്കാർക്കും അത് കിട്ടിയിട്ടില്ല.
0: അല്ല, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ആളുകൾ പറയാം അമ്മ നല്ല സുഹൃത്താവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഒരു കാല അന്നും ഇന്ന് ഇന്ന് എനിക്ക് ഏതങ്ങ അറ്റം വരെ പറയാനും അമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ സുഹൃത്തുക്കൾ
1: എനിക്കെങ്ങനെ എനിക്കെങ്ങനെ എവിടെ പോയാലും സാധി കയറിയ സാധി കയറി. പണ്ട് ജഗനന്ദനും സാധി, ഇപ്പൊ ജഗനന്ദനെ നമ്മള് വിട്ട്, നമ്മള് വിട്ടല്ല, അവിടെ നിന്നായിട്ട് പോയപ്പോ പിന്നെ നമ്മളതല്ല. പിന്നെ സാധി മോള് സാധി മോള് സാധി മോള് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ എപ്പോഴും എന്നെ കളിയാക്കും. ഒരു സാധി മോള്, ഒരമ്മ, നാലാമത്തെ
0: മോളാണ്.
1: എന്റെ നാലാമത്തെ മോളാ, എന്റെ മൂത്ത ഇളയ മോളേക്കായി ഇളയതാ.
0: ഓക്കെ അമ്മേ, അപ്പൊ നമുക്ക് യാത്ര തുടരാം. സന്തോഷം, സന്തോഷം അമ്മേ. അപ്പോ നമുക്ക് 10 വർഷത്തെ സൗഹൃദം, നമ്മള് ശരത്തും പറയാം, ശരത്തും ഞാനും ഗോപിയൊക്കെ 10 വർഷത്തെ സൗഹൃദമായി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സഹപ്രവർത്തകർ എന്ന നിലയിൽ എന്നും എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന സമയത്ത് ശരത്തിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഫുൾ സിനിമ എഡിറ്റിംഗ്, എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഈ മ്യൂസിക്കിന്റെ രാഗം ഇതാണ്, അങ്ങനെ ഇതാണ് ഗോപികയുടെ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഞാനായിട്ട് ഈ റേഡിയോയിൽ കണക്ട് ചെയ്യുന്ന രണ്ടുപേര് സുഹൃത്തുക്കൾ 10 കൊല്ലമായി എന്നുള്ളൊരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം, പറയൂ, ഇതാരാണ്? നമസ്കാരം, ഞാൻ പ്രകാശ്. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ഒടുവിൽ കണ്ടുപിടിച്ചു,
2: കണ്ടിരുന്നു. തിരക്കായതുകൊണ്ടും ആ ചടങ്ങിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗമായതിനാലും കൂടുതൽ.
0: എങ്ങനെ ചേട്ടാ
2: പോരുന്നത്?
0: തിരക്ക് ഇനി പോരുന്നു, പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ ചാടി.
2: ഞാൻ ജോലിയുടെ ഇടയിൽ നിന്നാണ് വന്നത്, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള വിഷമം കാരണമാണ് അത് നേരിട്ട് അതിന്റെ ഒരു ഫീല് അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്.
0: ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറ, നമ്മുടെ ശ്രോതാക്കൾ ഒന്ന് കേൾക്കട്ടെ.
2: തീർച്ചയായിട്ടും വളരെ വൈകാരികമായ ഒരു ചടങ്ങായിരുന്നു, കാരണം ഈ കൊടുക്കുന്നവരും അത് വാങ്ങിക്കാൻ അർഹതപ്പെട്ടവരും അതിന് നേതൃത്വം നൽകുന്നവരും എല്ലാവരുടെയും ഈ മറ്റു യാതൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും ഇല്ലാതെ എല്ലാവരെയും സമന്മാരായിട്ട് കാണണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിർലോഭമായിട്ട് ഇങ്ങനെ ഈ സമൂഹത്തെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ വളരെ നല്ല ചിന്തയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രോഗ്രാം. അത്തരം മഹത്തായ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതുപോലും നമ്മുടെ ഒരു ജീവിതത്തിലുണ്ടാകുന്ന ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അത്തരം സുമനസ്സുകൾക്ക് വീണ്ടും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീണ്ടും നിരവധിയായി നമ്മുടെ സമൂഹത്തില് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, അവരെയൊക്കെ സഹായിക്കാനും അതിനുപരി ഈ 3 അധ്യാപികമാരെ അവിടെ ആദരിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. കാരണം ഒരു സമൂഹത്തെ തന്നെ ഗതി മാറ്റുന്ന ആൾക്കാരാണ് അവര്. ഒരു സമൂഹം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് നല്ല അധ്യാപകരാണ്. അപ്പം ആ ഒരു ചടങ്ങും അവിടെ നടന്നു. അപ്പൊ അങ്ങനെ മഹത്തായ 2 ചടങ്ങുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ്. പിന്നെ ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സൗഹൃദം. ഈ ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദവും, നമുക്ക് സൗഹൃദവും ഉണ്ട് പരിചയവും ഉണ്ട്. സൗഹൃദത്തിനാണ് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോ ഒരു ഹായ് ഹായ് ബന്ധത്തിലങ്ങ് തീരുകയാണ്. സൗഹൃദം അങ്ങനെ എന്നും കാണണമെന്നോ എന്നും വിളിക്കണമെന്നോ പറയണമെന്നോ.
0: ഞാൻ ഈ ഒരു വേർഡ് കറക്റ്റ് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. എന്താണ് എല്ലാ നമുക്ക് കുറെ പേര് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയും, പക്ഷെ അതിനെ പറയാൻ പറ്റുന്ന വാക്ക് പരിചയം എന്നായിരിക്കും കുറച്ചുകൂടി നല്ലത്.
2: എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബാക്കി ഒരുപക്ഷെ ഇതിനേക്കാൾ വിശദമായിട്ട് പറയാൻ കഴിവും ഒക്കെ ഉള്ളവര് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമായിരിക്കും, അവരൊക്കെ വരട്ടെ പറയട്ടെ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്, ഈ സൗഹൃദം നമ്മൾ ഡീപ്പായിട്ടുള്ള സൗഹൃദം ഉള്ളവരൊന്നും എന്നും വിളിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ നമുക്കൊരു ആവശ്യം, അതായത് നമുക്ക് അവരുടെ ഒരു സാമീപ്യം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഒരു വിളിയായെങ്കിലും വരും എന്നുള്ളതാണ് ഈ സൗഹൃദങ്ങളുടെ ഒരു പ്രത്യേകത. പരിചയം പക്ഷെ കാണുമ്പോൾ മാത്രമല്ല, ഇത് മാത്രമേ ഉള്ളൂ, മറ്റേത് അങ്ങനല്ല. കാണാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ ബോണ്ട് ചെയ്യുന്ന ഒരു ഒരു ഒരു ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ശക്തി, അതാണ് സൗഹൃദം. അത് നമുക്ക് ഉണ്ടാകുന്ന വേദനകളിലാണെങ്കിലും സന്തോഷങ്ങളിലാണെങ്കിലും എപ്പോഴും താങ്ങായും തണലായും നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോ അല്ലൊരു ഉപദേശം വേണ്ടി വരുമ്പോ നമുക്കൊരു വീഴ്ച വരുമ്പോ ഒക്കെ നമുക്ക് ഒരു അത്താണിയാകുന്നതാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കാണുമ്പോൾ ഒരു പരിചയം മാത്രമാണെന്നാണ് എന്റെ ധാരണ.
0: ഞാൻ എനിക്ക് വലിയൊരു സന്തോഷം ചേട്ടാ, ഇനി ഒരു വാക്ക് ഞാൻ തപ്പുവാണ്, എല്ലാവരും സുഹൃത്തുക്കൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, പരിചയക്കാരാണ് അവര്.
2: അതെ അതെ അതെ അതെ, പരിചയമാണ് പരിചയം. നമ്മൾ പല ജീവിതയാത്രയിൽ പല സാഹചര്യങ്ങൾ കണ്ടുമുട്ടിയ പരിചയക്കാരാണ്.
0: അതെ,
2: ഈ പരിചയക്കാരുമായിട്ട് നമുക്ക് ആ കാണുന്ന വേളകളിലും ഒരു സ്നേഹാന്വേഷണത്തിനപ്പുറം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനോ അവർക്ക് നമ്മളോട് പറയാനോ ഒക്കെ പരിമിതികളുണ്ടാവും. പക്ഷെ സൗഹൃദങ്ങളിലെ യാതൊരു പരിമിതികളും ഇല്ലാത്ത പരിഗണനയായിരിക്കും നമുക്ക് കിട്ടുന്നത്.
0: മുഖവര ഇല്ലാതെ എന്തും തുറന്നു പറയാം.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം, ചോദിക്കാം, എന്തും. അതാണ് അവിടെ വേറെ യാതൊരു ഈ വേലികളും ഇല്ല.
0: അതെ,
2: അതാണ് സൗഹൃദത്തിന്റെ പ്രത്യേകത.
0: തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും സുഹൃത്തുക്കളെ, നമ്മള് സുഹൃത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കണ്ടുപിടിച്ച് എടുക്കുകയല്ല, നമ്മളിലേക്ക് അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
2: അതുപോലെ എല്ലാവരുടെയും മനസ്സിലെ നല്ല സൗഹൃദങ്ങളും നല്ല പരിചയവും ഉണ്ടാകട്ടെ. ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും നല്ല സുഹൃത്തുക്കളുമായി മാറട്ടെ. അതിന് നമ്മുടെ റേഡിയോയും ഒരു ഭാഗമാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: താങ്ക് യു ചേട്ടോ, താങ്ക് യു. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ചേട്ടനും. നമ്മുടെ പ്രകാശ് ചേട്ടൻ നമ്മുടെ ആ ഒരു തിരക്കിനിടയിൽ, ജോലിയുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലോചിച്ച് നോക്കി 9 വർഷക്കാലമായിട്ട് ഒരു നാടിൻ്റെ വിശപ്പ് കണ്ടറിഞ്ഞ് എൻറെഡി 91.2 ഒരു യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു. ഒക്കെ പലയിടത്തും പല റേഡിയോസും ഉണ്ട്, അവർ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ 9 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു സ്നേഹസേന അവിടെ നിന്ന് വിശപ്പുരഹിത കരുനാഗപ്പള്ളി ഒരുപാട് വീടുകൾ വെച്ചു കൊടുത്തു, ഒരുപാട് വിശക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങി ചെന്നു. മതം രാഷ്ട്രീയം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാറി എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയതിൻ്റെ 9 വർഷങ്ങൾ എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല കേട്ടോ. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൈകൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി ബാലൻസ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ആരെയെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നു. എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, കുഞ്ഞിനിടവേളയുള്ള സമയമെന്ന് ശരത് ദാ വീണ്ടും കണ്ടുരുട്ടി കാണിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആഡർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 വില്ലോണാട്ടുകാർ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. സൗഹൃദത്തെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സുഹൃത്തിന്റെ ലൈഫിലേക്ക് വരുമോ എന്ന് പോലും ചിന്തിക്കാതെ കടന്നുപോയ 15 വർഷങ്ങളൊക്കെ പറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ റേഡിയോയിൽ 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത്. ഒന്ന് സൗഹൃദം, ഒന്ന് പ്രണയം, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് കൂടുതലായിട്ടും കോൾ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഫുഡ്, നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം. കെ ആർ ഡി കമ്മ്യൂണിറ്റി റേഡിയോ 91.2 സ്വാഗതം. ഇത് പ്രശാന്തി അല്ലേ?
1: ഞാനൊരു തമാശ ചോദിച്ചേ.
0: ആ യെസ്, പറഞ്ഞോളൂ.
1: ഈ പൊക്കവും വണ്ണവും ഒക്കെ കൂടുതലുള്ളവരും മാത്രമേ കാണത്തുള്ളൂ, ബാക്കി ആരും കാണത്തില്ല.
0: അങ്ങനെ പറയരുത്. കാല് തൊട്ട് എഴുതണമെന്ന് പറഞ്ഞപ്പോ കാല് തൊട്ട് തൊഴുതിട്ടില്ല ഞാൻ കയറിപ്പോയേ. അമ്മയുടെ സ്ഥാനമാണ് മോളെ, മൈക്കിന് മുന്നിക്കിലോട്ട് പോകുന്ന നേരത്ത് ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനമല്ലേ, നീ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോന്ന് പറഞ്ഞപ്പോ തൊട്ട് എഴുതിട്ട് പോയി എന്റെ പ്രേതമായിരുന്നു. ഏ അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ. അല്ല കാണാത്ത, അല്ല കാണാത്തവരെ സ്വാഭാവികമായിട്ട് വിജയമാമയെ നമ്മൾ ആലോചിക്കും. പുഷ്പവല്യമ്മയെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു.
1: സത്യമായിട്ടും ഉണ്ടല്ല.
0: എന്തോ
1: എനിക്കൊരു നേരത്തെ അനുഭവമായിരുന്നു അത്. എന്റെ കാലിലൊന്നും ആരും തൊട്ടു വരാൻ ഓർമ്മ പോലും ഇല്ല.
0: അല്ല ഞാനോ, ഞാൻ ആങ്കറിങ്ങിന് വേണ്ടിട്ട് സ്റ്റേജിലോട്ട് പോകാൻ നേരത്തെ എന്റെ അടുത്ത് പറയാം, ഞാൻ അമ്മയുടെ സ്ഥാനമല്ലേ തൊട്ടു എഴുതിട്ട്. സന്തോഷമുള്ള കാര്യമല്ലേ അത്?
1: ഞാനൊരു തമാശ പറഞ്ഞാണെങ്കിലും അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട്, എന്നാലും അത് അങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്.
0: ഓ എന്ത്, ഞാൻ തമാശ. എന്റെ എന്റെ അമ്മയുടെ സുഹൃത്തു കൂടിയല്ലേ, അപ്പൊ അത് അമ്മ തന്നെയാണ്.
1: ആ ഒരു സ്ഥാനം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗംഭീര പരിപാടി കാണാത്തവർക്കുണ്ടല്ലോ ഒരു വലിയ നഷ്ടം ഉള്ളതുകൊണ്ടല്ല. ഞാൻ എല്ലാരോടും പറഞ്ഞായിരുന്നു ഗ്രൂപ്പില് അറിയിക്കണം വിജയമാമ ഏൽപ്പിച്ചു. അപ്പൊ വിജയമാമിക്ക് സുഖമില്ലാത്തോണ്ട് ആയിരിക്കാം, ഒരു പക്ഷേ ആരും എത്തില്ല. മണിയെ ഞാൻ കണ്ടു, മണിയെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്കെല്ലാം ഞാൻ ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ വിജയമാമിക്ക് മണിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അപ്പൊ ഗ്രൂപ്പിൽ അങ്ങ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പിന്നെ ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാലേ, എനിക്ക് എം പിയുടെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അപൂർവ നിമിഷമാണ്. അത് എന്റെ തോളിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എം പി നമ്മളോടൊപ്പം ഇങ്ങനെ ചേർന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുന്നത് വളരെ അപൂർവ നിമിഷങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ കാണാറുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും തിരക്കാവുന്നുണ്ട്, കിട്ടാറില്ല.
0: നല്ല തിരക്കുമായിരുന്നു അന്നത്തെ ദിവസം.
1: ആ ദിവസം എനിക്ക് അതിന് ഒത്തിരി അവസരം കിട്ടി. വളരെ അടുത്ത് നിന്ന് രണ്ടുപേരും കൂടി സംസാരിച്ച് ഫോട്ടോ.
0: ഞങ്ങൾ പ്രോഗ്രാം ഷെഡ്യൂൾ ഇല്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്തു.
1: അത് തന്നെ ഭയങ്കര അതിനൊരു ഒരു പ്രൈസ് തരണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതിന്റെ പിന്നിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് പാടുപെടുന്ന ആളെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നി, പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ അതൊരു വലിയ കണ്ണിയായിരുന്നു കേട്ടാ.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ സുഹൃത്തിനെ പറ്റി പറയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദനയും സന്തോഷവുമായിട്ടുള്ള ഒരു സുഹൃത്ത് എല്ലാവരുടെ ലൈഫിൽ കാണും.
1: തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, എല്ലാ സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാൻ എത്തിയ ദിവസവും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഏത് സുഹൃത്താണെങ്കിലും നമുക്കൊരു പരിധിയുണ്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒതുക്കേണ്ടത് ഒതുക്കല, അത് മറ്റൊരു ചെവിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് ഈ എപ്പോഴും കൂട്ടം എന്ന് പറഞ്ഞാൽ ചിലരെ നമ്മൾ നല്ല കൂട്ടമുള്ളവർ എപ്പോഴും നമ്മളുടെ മൈൻഡിലൊക്കെ നെഗറ്റീവ് കുത്തിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ നീ ചെയ്ത് ശരിയായില്ല, അത് അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ ഡ്രസ്സ് തന്നെ ചെയ്യുമ്പോ അത് ശരിയായില്ല, ഇതായിരുന്നു നല്ലത് എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് നല്ലതാണ് പറയുന്നത് നല്ലതാണ്, പക്ഷെ അതിലേക്ക് നമ്മളുടെ മൈൻഡ് ഒരു നെഗറ്റീവിലേക്ക് വരികയാണ്. അപ്പൊ നമുക്കൊരു ഫീലിംഗ് ആണ്. ഇപ്പൊ ഞാൻ രാവിലെ പറയുമ്പോ ഓ ആ ഡ്രസ്സ് നടത്തില്ല അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ യാത്രയ്ക്ക് വിമാനം പിടിച്ച് പോവാൻ ഒരുങ്ങുമ്പോഴാണ് അത് കേൾക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും മനസ്സിന്, അത് നെഗറ്റീവായി മൈൻഡിലേക്ക് നമ്മൾ മാറും.
0: അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ ഞാൻ പറഞ്ഞില്ലേ ചവറുപോലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസ കുറവാണ്, എന്റെ പോരായ്മ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് മുഖത്ത് നോക്കി കൊള്ളാത്തതിനെ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും.
1: അത് നല്ലതാ, അത് നല്ലതാണ്. ഞാനും പറയാറുണ്ട്, പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ഇന്നലെ ഒരു വീട് ചെന്ന് കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ വീടുകളുടെ ഇടയിലൂടെയാണ് വന്നത്, പക്ഷെ ഇത്തരം കുഞ്ഞുള്ള രണ്ട് വീട് ഞാൻ ഇവിടെ കണ്ടോളന്നു. ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ വരാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, മോശമെന്നല്ല, മറ്റേത് മോശമെന്നല്ല പറഞ്ഞേ, നമ്മളുടെ ആ ഫീലിംഗ് കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ എപ്പോഴും പറയാൻ. കൊള്ളില്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളില്ല എന്ന് പറയാം, അത് നല്ലൊരു കാര്യമാണ്. നല്ല സുഹൃത്തിനെ അത് ചെയ്യാൻ പറ്റൂ. പിന്നെ എല്ലാവരും സൗഹൃദങ്ങൾ സൂക്ഷിക്കും. എന്റെ മനസ്സ് നിറയെ സൗഹൃദങ്ങളാണ്. അത് ഒന്നും രണ്ടും മൂന്നും നാലും പേരൊന്നും അല്ല. പേരെടുത്ത് എഴുതി തീരാത്ത എവിടെ ചെന്നാലും അന്ന് ആ പരിപാടിയിൽ നമ്മുടെ റേഡിയോയുടെ പരിപാടിയിൽ എത്തിയ എല്ലാം മിക്കവാറും കൂടുതലും പേര് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു.
0: വലിയ സന്തോഷമുള്ള കാര്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ചേച്ചിയും ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വാട്സപ്പ് മെസ്സേജുകൾ പരിഗണിക്കാതെ പോകരുതേ സ്വാതി എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ സൗഹൃദത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സുഹൃത്താവുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മളെ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ, നമ്മളെത്ര സ്നേഹിച്ചാലും നമ്മളെ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ആ സൗഹൃദം കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ കുറേ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ സൗഹൃദം എന്ന് പറയുന്നത് ഒരു തണലാണ്, എപ്പോഴും ഒരു ബലമാണ് നമ്മുടെ കൂടെ. അല്ലെങ്കിൽ ആരോ നമുക്ക് ഒരു സന്തോഷം വന്നാൽ, നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ അസൂയയില്ലാതെ ആഘോഷിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയ്യോ അതൊരു ഭയങ്കര ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു പാസഞ്ചറോട് കൊള്ളൂടെ നമുക്ക് എടുക്കാം. നമസ്കാരം പറയൂ, ഇതാരാണ്?
2: ഹലോ.
0: ഹലോ, ശരത്തണ്ണ ഇല്ലല്ലോ, ഇതാരാ? ഹലോ, ശരത്തണ്ണനെയാണ്. ശരത്തണ്ണ എന്താ ജസ്റ്റ് പുറത്തോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാന്ന് വിളിക്കുന്ന നല്ല രസമാണ് കേൾക്കാനല്ലേ. ഓക്കെ, അപ്പോ നമുക്കൊരു പാസഞ്ചർ വന്നു, ദേ വന്നു. അപ്പോ ഈ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോൾ ആരിലേക്ക് ഇറങ്ങിയാലും ഇറങ്ങി വരാൻ പാകത്തിന് വേണം എവിടെയും നിങ്ങൾ വേരൂന്നാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ ഹൃദയം പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും. പിന്നീട് കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ നല്ല നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ റേഡിയോ 91.2 വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെയൊക്കെ ഒരു ഒരു ഒരു യാത്രയെന്ന് പറയുന്നത്. 9 വർഷങ്ങൾക്ക് മുൻപ് ഒരേ ലക്ഷ്യത്തിൽ ആരംഭിച്ച ആ ഒരു യാത്ര, ജൈത്രയാത്ര, 9-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ വീടുകളിലും വിശക്കുന്നവരെ തേടിയുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അതിൻ്റെ പൂർണ്ണതയ്ക്കായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം സുമനസ്സുകളെ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കാനായിട്ടുണ്ട്, ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ പാട്ടിന് ശേഷം വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 ഈ പാട്ടിൻ്റെ പ്രത്യേക ഡെഡിക്കേഷൻ കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാതി ഇതൊന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത്. പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ റേഡിയോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
6: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
6: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകാർ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ 9th വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു എന്താ പറയുക, ജൈത്ര യാത്രയുടെ ഒരു നിറവിലാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സൗഹൃദവുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴേക്കും ഇന്നത്തെ ഓണാട്ടുകാർ പാസഞ്ചർ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു പോയി കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേഡിയോ 91.2 എന്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
6: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
5: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
6: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഹിന്ദ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സുവർണ കാലഘട്ടത്തിലാണ്. വിരത്തുമ്പിൽ ലോകം മുഴുവൻ ഒതുങ്ങുന്ന കാലം. ലോകത്തിന്റെ ഏത് കോണിലുള്ള വ്യക്തിയോടും നിമിഷ നേരം കൊണ്ട് സംസാരിക്കാനും വിവരങ്ങൾ കൈമാറാനും ഇന്ന് നമുക്ക് സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ മറുവശം നാം ചിന്തിക്കാറുണ്ടോ? ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരിലേക്കുള്ള ദൂരം കൂടിയോ അതോ കുറഞ്ഞോ? സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉള്ളപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. കണക്റ്റഡ് ആയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ വൈകാരികമായി നാം എത്രത്തോളം ഡിസ്കണക്റ്റഡ് ആണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടമാകുന്ന കുടുംബ ബന്ധങ്ങൾ, സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള പ്രയാസം, സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ സമാധാനം തകർക്കുന്നുണ്ട്. ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി എന്തും പ്രചരിപ്പിക്കാം എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് അനാവശ്യമായി എത്തി നോക്കുന്നതും സൈബർ ലോകത്ത് ആളുകളുടെ മാനസിക ആരോഗ്യത്തെ പോലും തകരാറിലാക്കുന്നുണ്ട്. ഇവിടെയാണ് നാം മൂല്യങ്ങളെ കുറിച്ച് ഓർക്കേണ്ടത്. പണ്ട് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ച ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. അതെന്താണെന്നല്ലേ? മറ്റൊരാളുടെ വിഷമം സ്വന്തം വിഷമമായി കാണാനുള്ള കഴിവ്, കേൾക്കുന്നതെന്തും വിശ്വസിക്കാതെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ദിവസത്തിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഫോണൊക്കെ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം നേരിട്ട് സംസാരിക്കുക, അത്താഴമേശയിലും കിടപ്പുമുറയിലും ഫോൺ ഉപയോഗിക്കാതിരിക്കുക, സോഷ്യൽ മീഡിയയിൽ പാവപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കുന്നത്. അപ്പോൾ റേഡിയോ ജംഗ്ഷനിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
2: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
1: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

തിരികെ വരാം. ഇതേന്ത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കാൻ പോലും അടുത്തിരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യം ഷെയർ ചെയ്യാൻ വീട്ടിലുള്ളവർക്ക് പോലും സമയമില്ല. നമ്മുടെ ജീവിത രീതി അങ്ങനെ മാറിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വിജ്ഞാനവും സാങ്കേതിക വിദ്യയും മാത്രമല്ല, അതിനൊപ്പം അല്പം സ്നേഹവും കരുതലുമാണ്. യന്ത്രങ്ങൾ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ യന്ത്രങ്ങളെ പോലെ ഹൃദയ ശൂന്യരായി മാറരുത്. നമ്മുടെ കുട്ടികളെ ഫോണിന്റെ സ്ക്രീനിനേക്കാൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കാം. പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കാം. നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം, എന്നാൽ അതിനടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിരൽത്തുമ്പിലെ ബന്ധത്തെക്കാൾ പ്രാധാന്യം ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിന്റെ സ്നേഹത്തെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്നു. നിങ്ങൾ ഈ മൺകടത്തലിനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു പുഴുവിനെയോ അല്ല പ്രാണിയൊക്കെ ഇവ എന്തെടുക്കും, ആ ഒരു കുഞ്ഞു കൂട് പോലെ ഉണ്ടാക്കിയതിനകത്തോട്ട് തള്ളിയിടുന്നത് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ ഈ കടന്നലിനെ എപ്പോഴെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കടന്നൽ ശൈത്യകാലത്തേക്ക് ഭക്ഷണം സൂക്ഷിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. പ്രാണിയൊക്കെ ഈ എന്താ അതിന്റെ കൂട്ടിൽ കൊണ്ടിടുന്നത് കാണുമ്പോൾ വീട്ടിലെ ജനലുകളിലെയും ഭിത്തികളിലെയും നിത്യേന നടക്കുന്ന ഒരു കിടിലൻ ഹൊറർ ത്രില്ലറാണിത്. ഇതാണ് മൺകടന്തൽ. മണ്ണുകൊണ്ട് മനോഹരമായ ചെറിയ കുടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവരുടെ മെയിൻ ഹോബി. പക്ഷേ ഇതിനകത്ത് കൊണ്ടുപോകുന്ന ഈ പുഴു ചത്തു കാണില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പുഴുവിനെ കൊല്ലുകയല്ല, മറിച്ച് തന്റെ വിഷം കുത്തിവെച്ച് അതിനെ തളർത്തി അനങ്ങാൻ കഴിയാതെ ഒരു സോമ്പിയാക്കി മാറ്റുകയാണ് ഈ കടന്തൽ ചെയ്യുന്നത്. എന്തിനാണെന്നല്ലേ, ഇറച്ചി കേടാകാതെ ഫ്രഷ് ആയിരിക്കാൻ ജീവനുള്ള ഈ പുഴുവിനെ കൂട്ടിലാക്കിയ ശേഷം കടന്തൽ അതിനു മുകളിൽ ഒരു മുട്ടയിടും. എന്നിട്ട് ആ കുടം ഭദ്രമായി അടച്ചു വെക്കും. ദിവസങ്ങൾക്ക് ശേഷം മുട്ട വിരിഞ്ഞിറങ്ങുന്ന കടന്തൽ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്ന ഈ പുഴുവിനെ കുറേശ്ശായി തിന്നു തുടങ്ങും. നമ്മൾ ജനലിൽ കാണുന്ന ഈ മൺകുടങ്ങൾക്കകത്ത് ഇങ്ങനെയൊരു ക്രൂരത നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. കുടത്തിലേക്ക് ഒരു പുഴുവിനെ തള്ളിക്കയറ്റുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ശൈത്യകാലത്ത് ഇത് ഭക്ഷണം സംരക്ഷിക്കുകയാണെന്നാണ് കുറെ പേർ ചിന്തിക്കുക. എന്നാൽ അതല്ല, ഇങ്ങനൊരു പ്രകൃതിയുടെ ഒരു നാടകം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ സങ്കീർണമായ നാടകങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന സങ്കീർണമായ നാടകങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്തിൽ നമുക്കൊരു കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശയാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നമ്മൾ പ്രകൃതിയിൽ നടക്കുന്ന സങ്കീർണമായ നാടകങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്. അതിൽ നമുക്കറിയാത്ത വേറൊരു നാടകം കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. നമ്മൾ അറിയാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്താൻ റേഡിയോ ജംഗ്ഷനിലൂടെ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലും ചാടി നടക്കുന്ന പുൽച്ചാടിയെ കാണാറില്ലേ? പാവം തോന്നും അവരെ കണ്ട. ഈ പുൽച്ചാടികളുടെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് ഒരു വില്ലനാണ്. അതാണ് ഹെർവേം എന്ന് പറയുന്നത്. ഒടുവിൽ ഈ ഹെർവേം അവരെ കൊണ്ട് വെള്ളത്തിൽ ചാടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഈ പുൽച്ചാടിയെ സോമ്പിയാക്കി മാറ്റുകയാണ് ഈ ഹെർവേം എന്ന് പറയുന്ന പുഴു ചെയ്യുന്നത്. കാഴ്ചയിൽ ഒരു കറുത്ത നൂല് പോലെ തോന്നുമെങ്കിലും ഇവന്റെ ബുദ്ധി രാക്ഷസന്റേതാണ്. ഒരു പുൽച്ചാടിയുടെ തലച്ചോറ് നിയന്ത്രിക്കാൻ ഈ വിര നടത്തുന്ന തന്ത്രങ്ങൾ അപാരമാണ്. ഈ വിരകൾക്ക് ജീവിക്കാനും ഇണചേരാനും വെള്ളം വേണം. അതുകൊണ്ട് ഇവ വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. ഈ കുഞ്ഞു മുട്ടകളെ വെള്ളത്തിൽ ജീവിക്കുന്ന ചെറിയ പ്രാണികൾ അറിയാതെ തിന്നുന്നു. പിന്നീട് ഈ പ്രാണികൾ വളർന്ന് കരയിലേക്ക് വരുമ്പോൾ പുൽച്ചാടികൾ ഇവരെ പിടിച്ചു തിന്നും. അങ്ങനെ പുൽച്ചാടി പോലും അറിയാതെ വിരയുടെ കുഞ്ഞ് അതിന്റെ വയറ്റിലെത്തുന്നു. പുൽച്ചാടിയുടെ വയറ്റിലെത്തുന്ന വിര അവിടുത്തെ ആഹാരമെല്ലാം കഴിച്ച് സാവധാനം വളരും. അങ്ങനെ പുൽച്ചാടിയുടെ ശരീരത്തെക്കാൾ 3-4 ഇരട്ടി നീളമാകും. എങ്കിലും പാവം പുൽച്ചാടി ഇതൊന്നും അറിയാതെ പുറത്ത് സാധാരണക്കാരനെ പോലെ നടക്കും. വിര നന്നായി വളർന്നു കഴിഞ്ഞാൽ അവന് വെള്ളത്തിലേക്ക് പോകണം. എന്നാൽ പാവം പുൽച്ചാടിക്ക് വെള്ളത്തിലിറങ്ങിയാൽ നീന്താൻ അറിയില്ല, അത് ചത്തുപോകും. അതുകൊണ്ട് പുൽച്ചാടി സാധാരണ വെള്ളത്തിന്റെ അടുത്തേക്ക് പോകാറില്ല. പക്ഷെ ഈ വിര പുൽച്ചാടിയുടെ തലച്ചോറിലേക്ക് ചില രാസവസ്തുക്കൾ കടത്തിവിട്ട് അതിനെ ഒരു സോമ്പിയാക്കി മാറ്റുന്നു. വിരയുടെ കൺട്രോളിലായ പാവം പുൽച്ചാടി നേരെ നടന്ന് ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ പോയെന്ന് ചാടും. പുൽച്ചാടി വെള്ളത്തിൽ വീണ് മുങ്ങി താഴുമ്പോൾ വിര അതിന്റെ വയറ് തുരന്ന് പുറത്തേക്ക് വരും. പുൽച്ചാടിയുടെ ശരീരത്തിൽ നിന്ന് നീളമുള്ള ഒരു കറുത്ത നൂല് പോലെ വിര പുറത്തേക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. വിര സുഖമായി വെള്ളത്തിൽ നീന്തി നടന്ന് പുതിയ മുട്ടകൾ ഇടുമ്പോൾ ചതിക്കപ്പെട്ട പുൽച്ചാടി അവിടെ ചത്തുപോകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുൽച്ചാടിയെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ജീവികളിലും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നിഗൂഢമായ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊന്നും അറിയാതെയാണ് നമ്മളും അവരോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡൽഹി ഡ്രീം മോൾ കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: റേഡിയോ ജംഗ്ഷനിലൂടെ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ എത്ര കപ്പുണ്ടെങ്കിലും ചായ കുടിക്കാൻ ഒരൊറ്റ കപ്പോ ഒരൊറ്റ ഗ്ലാസ്സോ മാത്രം നമ്മളിങ്ങനെ എടുക്കും അല്ലേ. നിങ്ങളുടെ ഈ വാശിക്ക് പിന്നിൽ എന്താണെന്നറിയോ, ഒരു സൈക്കോളജി ഒളിഞ്ഞെടുപ്പുണ്ട്. അതായത് നമ്മൾ എപ്പോഴും കാണുന്നത് അമ്മമാർ ഒരൊറ്റ കപ്പിലായിരിക്കും ചായ കുടിക്കുക, വർഷങ്ങളോളം ചിലപ്പോൾ അവരതായിരിക്കും കുടിക്കുക. അതുപോലെ നമ്മളും എന്താണ് ഇഷ്ടമുള്ളൊരു ഗ്ലാസ് നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാത്രം അതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അതിനെക്കാട്ടി ഭംഗിയുള്ള പാത്രങ്ങളും ഗ്ലാസ്സൊക്കെ കാണും, പക്ഷെ നമ്മളെപ്പോഴും തിരഞ്ഞു പിടിക്കുന്ന പഴയ ആ പാത്രത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. ചിലപ്പോഴൊക്കെ അതിൽ ചെറിയ പൊട്ടലുകളോ നിറമങ്ങളോ ഉണ്ടായാൽ പോലും നമ്മളത് മാറ്റിവെക്കാൻ തയ്യാറാകില്ല. മനുഷ്യരുടെ ഈ വിചിത്രമായ ശീലത്തിന് പിന്നിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളുണ്ട് എന്താണെന്നല്ലേ. അതൊന്ന് സൈക്കോളജിക്കൽ കാരണങ്ങളായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, അതായത് ഒരു സാധനം നമ്മുടേതായി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം നമ്മൾ സാധാരണയേക്കാൾ കൂടുതലായി കാണാൻ തുടങ്ങും. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഒരു വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിച്ച് മനസ്സും കണ്ണും പരിചയിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക വൈകാരിക അടുപ്പം തനിയെ ഉണ്ടാകും. പഴകും തോറും അതിലുണ്ടാകുന്ന പാടുകളും നിറമങ്ങലും അത് എന്റേത് മാത്രമാണെന്ന തോന്നൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ പാത്രത്തിന് പകരം മറ്റൊരു പുതിയത് ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അനുവദിക്കാത്തത്. ഇങ്ങനെ നിരന്തരം ആ ഒരു പാത്രം തന്നെ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഹിന്ദ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറേയേറെ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചിന്തിക്കാനും കുറേയേറെ ഓർമ്മപ്പെടുത്താനുമായി റേഡിയോ ജംഗ്ഷൻ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങളും തയ്യാറാണല്ലോ. നമ്മളെ സംബന്ധിച്ച് ഓണം ഇങ്ങ് അടുക്കാറായി. അതിൻ്റെ എല്ലാം വെപ്രാളത്തിലാണ് നമ്മൾ, അല്ലേ? ഓണത്തിനെ കുറിച്ചുള്ള ആദികളും വ്യാധികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പോലെ തന്നെ ഓണം ആഘോഷിക്കേണ്ട കുറേ പേർ ഇന്ന് ദുരിതത്തിലാണ്, അല്ലേ? കുറേയേറെ പേർക്ക് കഷ്ടപ്പാടും ദുരിതവുമായിട്ടാണ് ഈ ഒരു ഓണം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു കവിത പറയാം. എല്ലാ ദിവസങ്ങളും ഒരുപോലെ സുന്ദരമായിരിക്കില്ല, എങ്കിലും ഓരോ ദിവസത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന എന്തെങ്കിലും ഒന്ന് ഒളിഞ്ഞുകിടപ്പുണ്ടായിരിക്കും. നമ്മളെ തളർത്തുന്ന കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കാൻ ശീലിച്ചാൽ ജീവിതം എത്ര ലളിതവും മനോഹരവുമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇരുണ്ട മേഘങ്ങൾ ഒഴിഞ്ഞു പോകാതിരുന്നിട്ടല്ല, പെയ്തു തോറുന്ന മഴയ്ക്ക് ശേഷമാണ് ആകാശം കൂടുതൽ സുന്ദരമാകുന്നത്. അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങളുണ്ടെങ്കിൽ അതിനെ ആലോചിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. ഇനി ഞാൻ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറയാം. പക്ഷേ ഇതൊരിക്കലും ചെറിയൊരു ആരോഗ്യ പ്രശ്നമല്ല കേട്ടോ. ബ്രെയിൻ ഫോഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ പ്രധാന കാര്യം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യക്തമായി ചിന്തിക്കാനും ഓർമ്മിച്ചെടുക്കാനുമുള്ള ശേഷി കുറയുന്നതാണ്. മാനസികമായ ഒരു മന്ദാവസ്ഥയാണിത്. ഇതൊരു പ്രത്യേക രോഗമല്ലെങ്കിലും മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് പറയും മുൻപ് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഉദ്ദേശവും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രെയിൻ ഫോഗിനെ കുറിച്ചാണ്. ബ്രെയിൻ ഫോഗ് എന്താണെന്നല്ലേ, തലച്ചോറിനെ മൂടൽ മഞ്ഞ് വന്നതുപോലെ തോന്നുന്നുണ്ടോ? എപ്പോഴും മറവി, ശ്രദ്ധക്കുറവ്, ചിന്തിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇതൊരു രോഗമല്ല, ഇതൊരു ലക്ഷണമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ചിന്ത മന്ദഗതിയിലാകുക, മറവി കൂടുക, മാനസിക ക്ഷീണം അനുഭവപ്പെടുക, ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. ഇതിന്റെ സാധ്യതയുള്ള ചില കാരണങ്ങൾ: ഉറക്കക്കുറവ്, അമിത മാനസിക സമ്മർദ്ദം, വൈറ്റമിൻ ബി 12, വൈറ്റമിൻ ഡി കുറവ്, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, ഡിപ്രഷൻ, ഇവയെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. ഈ ബ്രെയിൻ ഫോഗ് എങ്ങനെ കുറയ്ക്കാമെന്നല്ലേ അടുത്ത ചിന്ത. മതിയായ ഉറക്കം ഉറപ്പാക്കുക, നമ്മൾ സമയത്തിന് ഉറങ്ങുക, സമയത്തിന് എണീക്കുക, പ്രധാനമായും സമീകൃത ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, സ്ക്രീൻ സമയം നിയന്ത്രിക്കുക. എന്താണ് സ്ക്രീൻ സമയം? നമ്മൾ ഫോണോ ടിവിയോ ഒക്കെ കാണുന്നതിനുള്ള സമയമുണ്ടല്ലോ, അതൊന്ന് ക്രമീകരിക്കുക. എപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറയ്ക്കുക. കുറച്ചു നേരമെങ്കിലും പ്രകൃതിയെ നോക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയെല്ലാം നമുക്ക് ഈ ബ്രെയിൻ ഫോഗിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ അസുഖമുണ്ടെന്ന് തോന്നിയ കുറെ ആളുകളും ഈ കൂട്ടത്തിൽ കാണും അല്ലേ. ഇങ്ങനെ ഒരു ലക്ഷണമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. സുന്ദരമായ ഒരു ജീവിതത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: കേട്ട ശബ്ദം വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. കേൾക്കുന്ന പാട്ടുകൾക്കിടയിൽ ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഡിനോസറുകൾ ഭൂമി ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയുള്ള ഭൂപ്രകൃതി ആയിരിക്കും ഇവിടെ ഉണ്ടായിരുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആമസോൺ കാടുകൾ കണ്ടിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അതൊക്കെ കാണാൻ കോടികൾ മുടക്കി അങ്ങ് വിദേശത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. സംഗതി നമ്മുടെ കേരളത്തിലും തന്നെയുണ്ട്, അതും കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ. അതെ, ദിനോസറുകൾക്ക് മുൻപേ, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന അതേ ആവാസ വ്യവസ്ഥ ഇന്നും ഒളിച്ചിരിക്കുന്ന ഒരു വനമേഖലയാണ് കുളത്തൂപ്പുഴയിലുള്ളത്. ഭൂമിയുടെ പഴക്കമുള്ള ആദിമ കാടുകളുടെയും അപൂർവ സസ്യങ്ങളുടെയും ഒരു വലിയ രഹസ്യം തന്നെയാണ് ഈ കാടുകൾ കാത്തുസൂക്ഷിക്കുന്നത്. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്നോ, നമ്മൾ പോലും അറിയാതെ ഈ അപൂർവ ഭൂപ്രകൃതിയും ആവാസ വ്യവസ്ഥയും നാൾക്കുനാൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് കാണാൻ ഒരുപക്ഷെ ഇതൊന്നും കാണണമെന്നില്ല. ഭൂമിയെ സ്നേഹിക്കുന്നവരും യാത്രകളെ പ്രണയിക്കുന്നവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ ഒരു കുഞ്ഞു അത്ഭുതമാണിത്. ഈ കുളത്തൂപ്പുഴ കാടുകളെ കുറിച്ച് മുൻപ് കേട്ടിട്ടുള്ളവരുണ്ടോ? അതിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, നമ്മൾ കാണാത്ത പലതരത്തിലുള്ള സൂക്ഷ്മജീവികളും വ്യത്യസ്ത തരത്തിലുള്ള ഇലകളും പൂക്കളും എല്ലാം നിറഞ്ഞ് പ്രകൃതിയാൽ സമ്പന്നമായ ചെറിയൊരു കാട്. പക്ഷെ ചെറിയൊരു കാടാണെങ്കിൽ തന്നെയും ഇതിൽ ധാരാളം കാര്യങ്ങൾ, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും ഇതിനെ പഠന വിധേയമാക്കുന്നുണ്ട് എന്നറിയാം. നമുക്ക് ചുറ്റുമുള്ള ഒരു സ്ഥലം ഇത്ര മനോഹരമായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അപ്പോൾ പ്രകൃതിയെയും ജീവജാലങ്ങളെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

വെൽക്കം ബാക്ക് ടു ദി എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നിങ്ങളോടൊപ്പം മാത്രയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്നു തീരുന്ന നാടകങ്ങൾ എത്ര എത്രയാണ്, എത്രയെത്ര വിസ്മയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രകൃതിയെ ഒന്ന് നോക്കൂ, ഒരു തരി സ്വാർത്ഥതയില്ലാതെ എന്ത് മനോഹരമായ സന്തുലിതാവസ്ഥയിലാണ് ഇവിടെ ഓരോ ജീവജാലങ്ങളും കഴിയുന്നത്. ഓരോ കുഞ്ഞു ജീവിക്കും ഇവിടെ കൃത്യമായ ഒരു ദൗത്യമുണ്ട്, ഒരു ധർമ്മമുണ്ട്. ആ സന്തുലിതാവസ്ഥയിലാണ് നമ്മുടെ പ്രകൃതി മനോഹരമായി തന്നെ നിൽക്കുന്നത്. നമ്മൾ സംസാരിച്ച ബ്രെയിൻ ഫോഗിനെ കുറിച്ച്, ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? മനസ്സും ചിന്തകളും ഒരു മൂടൽ മഞ്ഞിൽ പെട്ടതുപോലെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഓർമ്മകൾ മങ്ങുന്നത് പോലെ ഒരവസ്ഥ. ഇതൊന്നും എവിടെ നിന്നോ പെട്ടെന്ന് വന്നതല്ല. നമ്മുടെ കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഈ ഡിജിറ്റൽ ലോകം, ഈ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവ തന്ന സൗകര്യങ്ങൾ ചെറുതൊന്നുമല്ല. അത് സമ്മതിക്കാതെ വയ്യ. എന്നാൽ ആ ഫോണുകളുടെ അമിത ഉപയോഗം നമ്മളിൽ നിന്ന് തട്ടിയെടുത്തത് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ പണ്ട് സന്ധ്യാസമയങ്ങളിൽ ഉമ്മറത്തും അടുക്കളയിലും മുഴങ്ങിയിരുന്ന ചിരികളും വർത്തമാനങ്ങളും ഇന്നും എവിടെ പോയി? ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ ഒന്നിച്ചിരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഫോൺ സ്ക്രീനുകളിലെ ഏകാന്ത ലോകത്താണ്. തൊട്ടടുത്തിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. അമ്മ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാതെ, കുട്ടികളുടെ കുസൃതികൾ കാണാതെ, പങ്കാളികളുടെ വിഷമങ്ങൾ കേൾക്കാതെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശേഖരണ മുറിയിൽ സംസാരങ്ങൾക്ക് പകരം നിശബ്ദത നിറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദൂരം വേറെ എന്തുണ്ട്? പക്ഷേ തിരിച്ചു വരാൻ ഇപ്പോഴും വൈകിട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള ആ കൊച്ചു പുൽച്ചാടിയെയും കടന്തലിനെയും പോലെ പ്രകൃതിയുടെ ആ യഥാർത്ഥ സന്തുലിതാവസ്ഥയിലേക്ക് നമുക്കും തിരികെ നടക്കാം. ഈ ഫോണുകളും ഡിജിറ്റൽ ലോകവും നമ്മുടെ ആവശ്യത്തിനുള്ളതാകട്ടെ, നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന ഒന്നാകാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇന്ന് വീട്ടിലെത്തുമ്പോൾ ഒരു 10 മിനിറ്റ് ആ ഫോണൊന്ന് മാറ്റിവെക്കൂ. എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൈകൾ ചേർത്ത് പിടിക്കുക, അവരുടെ കണ്ണുകൾ നോക്കി സംസാരിക്കുക. വൈകുന്നേരങ്ങളിൽ വരാന്തയിലിരുന്ന് ആ പ്രകൃതിയുടെ കാറ്റേൽക്കുക. ആകാശത്തെ പറവകളെയും പുൽമേടുകളെയും നോക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആ മൂടൽമഞ്ഞുണ്ടല്ലോ, ആ ബ്രെയിൻ ഫോഗ്, അത് പതിയെ മറഞ്ഞു പോകുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഓർക്കുക, പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് പരസ്പര സ്നേഹത്തിന്റെയും സമഗ്രമായ സന്തുലിതാവസ്ഥയുടെയും പാഠങ്ങളാണ്. ആ ബാലൻസ് നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ നമുക്കും സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ. സ്ക്രീനുകൾക്കപ്പുറം വലിയൊരു മനോഹരമായ ലോകവും നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരും കാത്തിരിപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ ഈ മനോഹരമായ ചിന്തകളോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാത്ര ഇവിടെ വിട പറയുന്നു. വീണ്ടും കേൾക്കാം പുതിയ ചിന്തകളും പുതിയ പാട്ടുകളുമായി. ഇൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മരിച്ചുപോയ നമ്മളെ സദാനന്ദൻ ഷാപ്പ് ചെന്നിരുന്ന് ഡെസ്കിൽ താളമടിച്ചുകൊണ്ട് പാട്ടുപാടിയിരുന്നെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: ശരിയാ, ആ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ട് പലരും സദാനന്ദന് കള്ളും മേടിച്ചു കൊടുക്കുമായിരുന്നു.
0: ഒരിക്കൽ സദാനന്ദൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞ് ഷാപ്പിൽ പോയിരുന്ന പാടത്തുള്ളോ ചായക്കടയിൽ നിന്ന് പാടിയാൽ എന്താണെന്ന് വെറുതെ പറഞ്ഞതാ. സദാനന്ദൻ പാട്ട് വന്ന് തുടങ്ങി. ഓ, എത്ര മനോഹരമായ പാട്ടുപാടി.
1: 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ സംഗീത കോളേജ് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവൻ ആ സദാനന്ദൻ. അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുഭവിച്ചില്ല, പിന്നെ പെയിന്റിങ്ങിന്റെ പണിക്കൊക്കെ പോയി, കുടുംബം പോറ്റി അങ്ങ് കഴിഞ്ഞു.
0: അവന്റെ മോനിപ്പോ എക്സൈസ് ഇൻസ്പെക്ടർ.
1: അതെനിക്കറിയാവല്ലോ. ആ കുമാരന്റെ മക്കള് രണ്ടുപേരും വിദേശത്തുണ്ടല്ലോ. ഒരാള് ഗവൺമെന്റ് സർവീസിലും ജോലിയാ.
0: ഓരോ കാലത്തും ഓരോ തരം മനുഷ്യരുണ്ടാകും. അവരൊക്കെ മരിച്ചാലും ഗ്രാമം വിട്ടു പോയാലും പലരുടെയും മനസ്സിൽ അവർ നിറഞ്ഞു നിൽക്കും.
1: അതെ, പലർക്കാണ് നടത്തിയിരുന്ന ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ തമാശകളൊക്കെ ഇപ്പോഴും പലരും പറഞ്ഞിരിക്കുന്നുണ്ട്.
0: സഹായിപ്പു വന്ന് ഏതാണ്ട് ഇംഗ്ലീഷ് ചോദിച്ചപ്പോ പള്ളിക്കൂടത്തിൽ പഠിച്ച ഇംഗ്ലീഷ് പദ്യം ഗദ്യത്തിന്റെ രൂപത്തിൽ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ട് ഒന്നും പിടികിട്ടാതെ സഹായിപ്പ് തിരിച്ചു പോയതും പലരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്.
2: അമ്മാവാ, അമ്മാവ് നീ നാട്ടിലെ എല്ലാവരുടെയും പേരും വീട്ടുകാരും അറിയാവോ?
0: എന്താടാ നീ സെൻസസ് എടുക്കാൻ വന്നതാണോ?
2: ഞാൻ ഒരാളിന്റെ പേര് പറയാം, വീട്ടുപേരും പറയാം. അതാരാണ് നിങ്ങൾക്ക് പറയാവോ? പേര് ശിവശങ്കരൻ, വീട്ടുപേര് നറുനിരാവ്.
1: നറുനിരാവോ? ശിവശങ്കരൻ എന്ന് പേരുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരനുണ്ട്, ഉന്നയ്ക്കാമുട്ടിലെ ശിവശങ്കരനുണ്ട്, വെട്ടയ്യത്തെ ശിവശങ്കരനുണ്ട്.
0: പിന്നെ വെറും ശങ്കരനാണെങ്കിൽ തമ്പിനത്തെ ശങ്കരൻ, പിന്നെ നമ്മുടെ സോഡാക്കാരൻ ശങ്കരന്.
2: അമ്മാവി, ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരൻ ചേട്ടന്റെ പുതിയ വീട്ടുപേരാ നറുനിലാവ്.
1: അല്ല, അതിന് അവൻ പുതിയ വീട് വെച്ചോ?
2: വീടൊന്നും വെച്ചില്ല, വീടിന്റെ മുകളിലേ പുതിയ വീട്ടുപേരായ നറുനിലാവ് എന്നങ്ങ് എഴുതി വെച്ചു.
0: അവന് തലയ്ക്ക് അസുഖം വല്ലതുകൊണ്ടോ?
2: അമ്മാവി, ശിവശങ്കരൻ ചേട്ടന്റെ മോനെ കല്യാണാലോചനയൊക്കെ തുടങ്ങി. പെണ്ണുവീട്ടുകാരെ ഒന്ന് തിരക്കുമ്പോഴേ ഒറ്റാലിത്തറ വടക്കതിൽ എന്നൊക്കെ പറയാനൊരു കുറച്ചില്. അത്തരം വീട്ടുപേരാണെങ്കിലേ നല്ല ബന്ധം കിട്ടത്തില്ല പോലും.
1: എടാ ശിവശങ്കര, ഇവനെ അതോട് ആര് പറഞ്ഞുകൊടുത്ത ബുദ്ധിയായത്?
0: ആരായി നറുനിലാവെന്ന പേര് തെരഞ്ഞെടുത്തത്?
2: അതൊന്നും ആരും ചോദിച്ചില്ല. പക്ഷേ സംഭവിച്ച കാര്യം ഞാനിപ്പോ പറയാം. വ്യാഴാഴ്ച രാത്രി ശിവശങ്കരൻ ചേട്ടന്റെ മോനെ വിഷ്ണു പാലക്കാടു നിന്ന് വന്നു.
0: വന്നു കയറിയപ്പോ തന്നെ നറുനിലാവെന്ന പേര് മായ്ക്കാൻ പറഞ്ഞു.
2: അവൻ വന്നത് വളരെ ഗൗരവമായ ഒരു കാര്യം പറയാനായിരുന്നു. പാലക്കാടുള്ള ഒരു പെൺകുട്ടിയുമായി അവൻ അടുപ്പമുണ്ടെന്നും അതല്ലാതെ വേറെ ഒരു കല്യാണം വേണ്ടെന്നും വിഷ്ണു തറപ്പിച്ചങ്ങ് പറഞ്ഞു.
1: അത് കേട്ടപ്പോ തന്നെ ശിവശങ്കറിന്റെ മുഖത്ത് നിലാവ് അസ്തമിച്ചു കാണും.
2: അടുത്ത ഞായറാഴ്ച പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് എത്തുമെന്നും പറഞ്ഞു. ഒരു മറുപടിയും പറയാനാവാതെ ശിവശങ്കരൻ ചേട്ടനും ചേച്ചി നിന്നപ്പോഴേ വിഷ്ണു ഫോണെടുത്ത് ഡയൽ ചെയ്തു.
0: പെണ്ണിന്റെ വീട്ടിലോട്ട് വിളിക്കാനായിരിക്കും.
2: പെയിന്റ് അടിക്കുന്ന സുഹൂനെ വിളിച്ച് പറഞ്ഞ് രാവിലെ തന്നെ മുകളിലെഴുതിയ നറുനിലാവ് എന്ന പേര് അങ്ങ് മാറ്റണമെന്നും.
1: അപ്പൊ ഈ വീട്ടുപേര് മാറിയ കാര്യം വിഷ്ണു അറിഞ്ഞായിരുന്നോ?
2: കൊള്ളാം, അവന്റെ കൂട്ടുകാർ അപ്പൊ തന്നെ അവന് ന്യൂസ് എത്തിച്ചായിരുന്നു.
1: ഓരോരോ മനുഷ്യന്റെ ചിന്തകൾ പോണ പോക്കെ വീട്ടുപേര് മാറ്റിയിട്ടാൽ സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് പാവ ശിവശങ്കരൻ വിചാരിച്ചു കാണും.
0: അതെ, അബദ്ധബുദ്ധി മനസ്സിലുദിച്ചാൽ അടിമുടി നാറും പരിഹാസമേൽക്കും.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ചീഫ് വെറ്ററിനറി ഓഫീസറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും കൺട്രോൾ റൂം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കും. കോൺടാക്ട് നമ്പർ 0474279506 0474279706. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ കൌൺസിലിംഗും പ്രവേശനവും 11 ഓഗസ്റ്റിന് റാങ്കുകളുടെ ക്രമത്തിൽ നടത്തും. രജിസ്ട്രേഷൻ രാവിലെ 9 മണിക്കാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0475291031 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒന്നും കൂടി പറയാം, 0475291031. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയിൽ ബിടെക് സ്പോട്ട് അഡ്മിഷൻ IHRDയുടെ കീഴിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയിൽ ബിടെക് CSE, AI ആൻഡ് ഡേറ്റാ സയൻസ്, ECE, മെക്കാനിക്കൽ എന്നീ ബ്രാഞ്ചുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ലാറ്ററൽ എൻട്രിയിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 11/8/2026 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുടെ രേഖകളുമായിട്ട് കോളേജ് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 9846934601 എന്ന നമ്പറിലോ 9444081624 എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരളം പുനർനാമകരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളി മെഡൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. കേരള എന്ന പേര് കേരളമായി പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: मेरे यहाँ मुझे यहाँ लगभग 12-13 साल हो इसी मकान में. अगर मैंने रेगुलरली और हर बार किसी को रिसीव किया है, किसी को मैं मिला हूँ, तो खिलाड़ी है. पिछले 10-12 सालों के आप लोगों के पुरुषार्थ के कारण, भारत को लगातार विजय दिलाने के आपके प्रयासों के कारण, जो काम शायद हम स्कूलों में जाके कहें कि नहीं नहीं भाई खेलना चाहिए, ये करना चाहिए, स्कूलों में जाकर के हम कर सकते थे, उससे ज्यादा आपका मेडल उनको इंस्पायर करता.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞത്തിന് രാജ്യമെമ്പാടും മികച്ച പ്രതികരണം. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപത് തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം ഇന്നു മുതൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ആരംഭിക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക ഇഒഡി രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരുവിഭാഗത്തിന്റെ പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും.
0: സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. പരിപാടിയിൽ ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പ്രദർശിപ്പിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി വിലവർദ്ധന തടയാൻ 10,50,00,000 രൂപ വിപണി ഇടപെടലിന് മാറ്റിവച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സംസ്ഥാനവ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. എഡിജിപി പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജനജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുമെന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു KSRTC ബസ് അപകടത്തിൽ മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവർക്ക് മതിയായ വിശ്രമം ലഭിച്ചില്ല എന്ന ആരോപണം ശരിയല്ലെന്നും ബസ്സുകളുടെ റണ്ണിംഗ് സമയം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കടൽക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം എറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള തീരുമാനം വരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടകരയിലെ ഗൌതം കൃഷ്ണന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രി BD സതീശനും ഗൌതമിന്റെ വീട് സന്ദർശിച്ചു. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയ വൊട്ടിയാർക്കണ്ടി ഉന്നതിയെക്കുറിച്ച് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്. കൃഷിഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സമ്പന്ന സൌകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം കൊട്ടിയാർകണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
0: കേരളത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA വിലയിരുത്തി. കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇടുക്കി മറയൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമൽ പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നത് മാതൃകാപരമായ മുന്നേറ്റം. മുതുവാൻ, ഹിൽപുലയ സമുദായങ്ങളിൽപ്പെട്ട 750 കർഷകരാണ് ഈ കമ്പനിയിലെ ഓഹരി ഉടമകൾ. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കാട്ടുതേൻ, മറയൂർ ശർക്കര, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധിയാണ് ഗിരിജ്യോതി ഒരുക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഉൽപ്പന്നങ്ങളും അഞ്ചുനാട് കുടിവെള്ളവും നേരിട്ട് വിൽപ്പന നടത്തുന്നതിനായി മറയൂരിൽ പ്രത്യേക ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വനമേഖലയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചാണ് 1 ലിറ്ററിന്റെ ബോട്ടിലുകളിൽ കുടിവെള്ളം വിപണിയിലെത്തിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് വിവിധ ഉൽപാദന വിപണന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്.
0: ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള 4 വ്യത്യസ്ത സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരള പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി TC സിദ്ധി. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ഹൃദയത്തൊടുപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: ഞാനിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിലെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡൽഹി ഡ്രീം മോൾ കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത് ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നെ ബഹുത് ബഡാ കാം കിയാ ഹൈ, ദേശ് കാ നാം റോശൻ കിയാ ഹൈ, ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം. ഓർ ആപ് വിശ്വാസ് കീജിയെ, ആഗെ ഭി ആപ് വിജയി ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
0: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്കായാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150 വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നു വരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുഡ് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടക വാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651 നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 GW ശേഷിയുടെ 60% രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിന്? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഉപദേശവും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം, ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2
1: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
5: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
9: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
8: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം, ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
11: ഡോക്ടർ കെ എം ചെറിയാൻ Institute of Medical Sciences, Chennai.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഗായ്സ്, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഡേ കൃത്യം സമയം 4 മണി ആയിരിക്കുകയാണ്. ഈ ഒരു 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും. എന്തിനെന്നല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോൾ വേഗം വേഗം ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ കേട്ടോ. 9544740091 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. ഡേ, നിങ്ങൾ വിളിക്കുമ്പോഴേക്കും മെസ്സേജ് അയക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.
6: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ യന്ത്രൻ എന്ന സിനിമയിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടിന് ശേഷം വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളുടെ ഒപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ഫേസ്റ്റ് കോളർ ആണ്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ആ, ഫസ്റ്റ് ആയിട്ട് വിളിക്കാം. നമ്മുടെ വിജയ ചേട്ടനാണ് വിളിക്കുന്നത്. ചേട്ടനാണ് ഫസ്റ്റ് കോളർ. പറഞ്ഞോളൂ ചേട്ടാ. ആ, അങ്ങനെ ഇരിക്കുന്നു. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കേ, മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. നമസ്കാരം ഗാനമഞ്ജരി, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ തിരുവാവണി രാവ് എന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സിനും വേണ്ടി ഒന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയശങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ ഒരു തിരുവാവണി രാവ് എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓണത്തിന്റെ ആ ഒരു ഫീലിംഗ് ഇങ്ങനെ വരും അല്ലേ. ഓണം ഇങ്ങനെ എത്തി, നമ്മളുടെ തിരുമുറ്റത്ത് എത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തിരുവാവണി രാവ് എന്ന പാട്ട് കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിംഗ് ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
6: പാട്ടുകൾക്ക് നമ്മളോട് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. ചിലർ പഴയ കാര്യങ്ങൾ ഓർത്ത് നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം ഇപ്പോൾ, അല്ലെങ്കിൽ ചിലർ നാളത്തെ വലിയൊരു സ്വപ്നത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവരാകാം. ഇനി അതൊന്നുമല്ല, ഇപ്പോൾ കൂടെയുള്ള ആളെ ഓർത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നവരാകാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് ഫീലിംഗ്സ് ആണോ കടന്നു പോകുന്നത്, അതൊക്കെ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടും കൂടെ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര ഒരു ഉഷാറുണ്ടാകും നമുക്ക്, അല്ലേ? അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മനസ്സിലെ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കും കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് നമുക്കിനി 2 മെസ്സേജിലേക്ക് പോകാം, അല്ലേ? ഹായ്, ഞാൻ രാജിയ. എനിക്ക് മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു എന്ന പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാനസം എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. രാജി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, ആ ഒരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എനിക്ക് സൂര്യവംശം മൂവി സോങ്ങിലെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. മെസ്സേജ് അയച്ചിട്ടുള്ളത് സഹദേവൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്നും കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം, അല്ലേ?

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

വൺസ് അഗൈൻ പാക്ടിന്റ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് ഗൈസ്. അപ്പോൾ ദേ നമുക്കൊരു കോളർ കോഡ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷമുള്ളത്? ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ഇന്നപ്പ ചായക്കൊപ്പം ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ഐശ്വര്യ? ഓക്കെ, വെച്ചുതരാം കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മോളെ, എനിക്ക് പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്ന പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശശിധരൻ പിള്ള ചേട്ടനാണ്, ഓച്ചിറയിൽ നിന്നും. എനിക്ക് നല്ലൊരു പാട്ടാണ് ചേട്ടന് വേണ്ടിട്ട് വെച്ച് തരാം കേട്ടോ. സുനിൽ ചേട്ടനും ശശിധരൻ പിള്ള ചേട്ടനും വേണ്ടിയിട്ടുള്ള ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് മടങ്ങിയെത്താമോ? അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7009 1 എന്ന നമ്പറിലേക്ക്.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

1989 പുറത്തിറങ്ങിയ മലയാളം ക്ലാസിക് ചിത്രമായിട്ടുള്ള കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ എന്ന പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നത്. നമ്മുടെ സുനിൽ ചേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ ഈ ഒരു പാട്ട്. കൈതപ്രത്തിന്റെ വരികൾ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഗായകനായിട്ടുള്ള എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ടായിരുന്നു അത് അല്ലേ. ഇനി നേരെ നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് അങ്ങ് പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷീജ. എനിക്ക് കടലറിയില്ല കരയറിയില്ല എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രശേഷിയും പാടി ബ്യൂട്ടിഫുൾ ആക്കിയ മറ്റൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഇനി മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഓണം ഇങ്ങ് അടുത്തെത്തുന്നത് കൂടായിരിക്കും ഒരു ഓണപ്പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് മൂട് ഓണം മൂട് എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് അമീനാണ് കേട്ടോ. അമീന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് ബാക്ക് ടു ബാക്ക് തിരികെ എത്താം കേട്ടോ.

0: ഇയേഴ്സ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളെ സ്വന്തം ആർജെ ഐശ്വര്യാണ് കേട്ടോ. ഇതേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? വെക്കേ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്?
1: നല്ല വിശേഷം, കുറേ ആയിട്ട് അവശ്യം വിളിച്ചിട്ട് കിട്ടുന്നേല വൻ തിരക്കാ കിട്ടിയാ
0: കാണുന്നത്. അപ്പൊ ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷമായോ ഏട്ടന്?
1: ആ, ഇന്ന് വളരെ സന്തോഷമായി. ഇന്ന് എനിക്ക് കിട്ടിയേ മതിയാവുന്നുള്ളതുണ്ട്. കാരണം വ്യാഴാഴ്ച 13-ാം തീയതി എന്റെ മകൾ നിവേദയുടെ വിവാഹ വാർഷികമാണ്.
0: എത്രാമത്തെ വിവാഹ
1: വാർഷികമല്ല, പിറന്നാള്.
0: പിറന്നാളാണ്?
1: ആ, പിറന്നാളാണ് മോളുടെ.
0: ഓക്കേ, എത്രാമത്തെ പിറന്നാളാണ്?
1: 14-ാമത്തെ പിറന്നാളാണ്.
0: പിറന്നാളാണ്. ഓക്കേ, അപ്പൊ നമുക്ക് ഇന്ന് അതിനു വേണ്ടിട്ടാണോ പാട്ട് ചോദിക്കുന്നത്? നേരത്തെ കൂട്ടി
1: മോൾക്ക് വേണ്ടിട്ട് പിറന്നാൾ സമ്മാനമായിട്ട് ആവശ്യം ഒരു പാട്ട് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് അയച്ചു തരുന്നേ.
0: ഉറപ്പായിട്ട് അയച്ചു തരാലോ. ഏത് പാട്ടെന്നുണ്ടോ?
1: അല്ലല്ല, അമ്മാടി പയ്യുകൾ നീങ്ങും കാണാ തീരത്ത്. ആ മനോഹരമായ ഒരു പാട്ടാണ്, മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ആ പാട്ടാണ്
0: വെച്ചു തരേണ്ടത്. ഓക്കെ, വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ സ്ഥിരം കോളർ ആയിട്ടുള്ള ആനന്ദ ചേട്ടന്റെ മകളുടെ പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പൊ എന്തായാലും മകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി നേർന്നുകൊണ്ട് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. വേലു ഫ്രം മൈനാഗപ്പള്ളി, സോങ് പൂക്കാര പൂക്കാര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിറ്റിസൺ എന്ന മൂവിയിലെ പൂക്കാര പൂക്കാര എന്ന് പാട്ട് ചോദിച്ചിട്ടുള്ളത് വേലു ചേട്ടനാണ്. അപ്പൊ വേലു ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ കേട്ടോ. 9544-7000 എന്ന നമ്പറിലേക്ക്.

0: പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള താരജോടിയായിട്ടുള്ള കാവ്യ മാധവനും ദിലീപും ചേർന്ന് അഭിനയിച്ച ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ആനന്ദൻ ചേട്ടന്റെ മകൾക്ക് വേണ്ടിയിട്ട് കേട്ടിട്ട് വന്നത് അല്ലേ. അപ്പോൾ ദി ഗായ്സ് മറ്റൊരു കോൾ കൂടെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇതാരാണ്? ഓക്കെ സജിച്ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ആ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാണ് അവര് വിവാഹം കഴിക്കുക? ഓക്കെ കേട്ടോ, എന്തായാലും അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. ഇന്ന് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? ഡ്രീംസ് എന്ന സിനിമയിലെ മണിമുറ്റ താവണി പന്തൽ എന്ന പാട്ടാണ് വെച്ച് തരേണ്ടത്. ഇതെന്റെ അമ്മയുടെയും അച്ഛന്റെയും കല്യാണ ആൽബത്തിലെ പാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് നമ്മളുടെ ഈ ഒരു കല്യാണ സീഡികളെല്ലാം അടക്കി വാണുകൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഈ ഒരു പാട്ട് ഇല്ലേ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മളുടെ കല്യാണ ആൽബത്തിലൊക്കെ ഇട്ടിട്ടുള്ള പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ ആണല്ലേ. അപ്പൊ എന്തായാലും ആ മാളുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
4: യെസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മള് ഇങ്ങനെ പാട്ടുകളുടെ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാട്ടിനൊപ്പം നിങ്ങളുടെ കുറച്ചധികം വിശേഷങ്ങളും എന്റെ കുറച്ച് വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. മെസ്സേജ് അയക്കാം, വിളിക്കുകയും ചെയ്യാം. നമ്പർ പറയാം, 9544704912 എന്നതാണ് നമ്പർ കേട്ടോ. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിംഗ്. ഇന്ന് ഇന്ത്യൻ എന്ന സിനിമയിലെ പച്ചക്കിളികൾ തോളോട് എന്ന പാട്ട് പ്ലേ ചെയ്യുമല്ലോ, ഈ ഗാനം ഐശ്വര്യയ്ക്കും കരുനാഗപ്പള്ളിക്കും സിന്ധു ക്ലാപ്പനയ്ക്കും മറ്റെല്ലാ പ്രിയ ശ്രോതാക്കളുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവൻചേട്ടനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചേരാവള്ളി ശിവൻചേട്ടൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ ആദ്യമായിട്ട് ഗാനമഞ്ജരി എടുത്തൊരു ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഗാനമഞ്ജരി എടുത്ത സമയത്ത് ഫസ്റ്റില് വായിക്കുന്ന മെസ്സേജ്, ഇൻട്രോയ്ക്ക് ശേഷം ഫസ്റ്റ് വായിക്കുന്ന മെസ്സേജ് ചേരാവള്ളി ശിവൻചേട്ടൻ്റെ ആയിരുന്നു. എപ്പോഴും ചേട്ടൻ്റെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഗാനമഞ്ജരി ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം ഇപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നമുക്ക് ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിംഗ്.
5: അപ്പൊ
4: ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടിട്ട് ഞാൻ വെച്ച് തരേണ്ടത്?
5: അതിലെ
4: ഏത് പാട്ട് വേണം?
5: ഓക്കെ,
4: സെറ്റ് ആക്കി തരാം കേട്ടോ. സുഖായിട്ടിരിക്കുന്നു ചേട്ടനോ? സുഖായിട്ടിരിക്കുന്നു അല്ലേ. ഓക്കെ, ഇത് കേട്ടാ മതി നമുക്ക്. ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മളിങ്ങനെ വഴിയെ ഇങ്ങനെ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം.

0: ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
5: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
4: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്നും ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
5: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
4: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
5: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
4: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
5: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
4: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യയോടൊപ്പം.

ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായ് വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ തോളിൽ തട്ടി അത് പോട്ടെ മച്ചു, ഞാൻ ഇനി നിനക്ക് കൂടെ എന്ന് പറയാൻ നമുക്കൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പച്ചക്കിളികൾ തോളോട് എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൂട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് അല്ലെ. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരാണെങ്കിൽ മറ്റു ചിലർക്ക് സിബ്ലിങ്സ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോട്ടെ മച്ചു ഞാൻ ഇല്ലടാ നിന്റെ കൂടെ എന്ന് പറയാനായിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും അല്ല ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാത്ത ആരെങ്കിലും ഒരാളെങ്കിലും കാണില്ലല്ലോ. നമ്മളെ കേൾക്കാനോ നമ്മളെ ഇഷ്ടപ്പെടാനോ ഈ ലോകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾക്കിടയിലേക്ക് ഉണ്ടാക്കി വെക്കുക എന്നതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? നമുക്ക് സ്നേഹം അങ്ങോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അധികമായിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരികെ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാനും ഒക്കെ ഇങ്ങനെ പറ്റുന്നൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നത് അല്ലേ. നമ്മളെ ഒരാൾ കൊടി വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഗൈസ്, ആ ഒരു കോൾ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് കട്ടായി പോയി. സാരമില്ല, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. വീണ്ടും ആ ഒരു കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കരുനാഗപ്പള്ളി നിന്ന് ആരാണ്? വാസി. ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? ആണോ, പ്രത്യേകിച്ച് അല്ലാതെ വിശേഷം ഒന്നുമില്ല? ആണോ, ഓക്കെ. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വെച്ച് തരേണ്ടത്?
2: നല്ലൊരു പാട്ട്.
1: എന്നാലും ഏത് പാട്ടാണ് വേണ്ടത്? ചേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ട്. ഓക്കെ, എന്തെങ്കിലും നല്ലൊരു പാട്ട്. ഓക്കെ കേട്ടാ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ജേർണലിസ്റ്റ് എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ വരദേ ശുഭചാരുതേ എന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് വേണ്ടിട്ട് നമുക്ക് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഓണത്തിന്റെ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻതെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നീ ഇതെന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
5: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
4: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
5: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
4: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
5: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
4: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
5: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
4: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

പാട്ടുകളുടെ ലോകത്തോടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. ദേ കൃത്യം സമയം 5:56 ആയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ദേ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് നേരെ അങ്ങ് പോകാം. ഗുഡ് ഈവനിങ് ഗാനം മഞ്ജരി, ഐശ്വര്യ, എനിക്ക് സൂര്യനായി തഴുകി ഉണർത്തും എന്റെ അച്ഛനെയാണ് ഇഷ്ടം എന്ന് പാട്ടൊന്ന് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല ചേച്ചിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാമല്ലോ ചേച്ചി. ശൈല ചേച്ചിയുടെ ഈ ഒരു പാട്ടിനോട് കൂടി ഇന്നത്തെ ഗാനമഞ്ജരിയോട് അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യ ആയിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി കെഎസ്ആർടിസിയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയത് മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൌരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നു.
0: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എൽപി യുപി വിഭാഗങ്ങളിൽ ഐടി പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13നകം കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടക വാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൌണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: വാവ് ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 ദിനങ്ങൾ പിന്നിട്ടു. ഓഗസ്റ്റ് 23 സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-40 ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 സ്വർണത്തിലുള്ള എവർറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയില് രാമായണ കഥ പറഞ്ഞ് കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. രാമായണ കഥയിലൂടെ നമ്മൾ രാമരാവണ യുദ്ധത്തെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അങ്ങനെ രാമരാവണ യുദ്ധം നടക്കുകയാണ്. രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിന്റെ ഒളിയമ്പുകൾ കൊണ്ട് വാനര സൈന്യം കുഴഞ്ഞു പോകുന്നു. ഇടിവാളിന് തുല്യമായിട്ടുള്ള ശരങ്ങളേറ്റ് യുദ്ധക്കളത്തിൽ രാമനും ലക്ഷ്മണനും ബോധരഹിതരായി വീഴുന്നു. ഇത് കണ്ട് രാവണൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. പിന്നീട് രാവണന് സീതയെയും കൂട്ടി യുദ്ധക്കളത്തിലെത്തുന്നു. പടക്കളത്തിൽ വീണുകിടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും കണ്ട് സീത അലമുറയിട്ട് കരയുന്നു. ഇത് കണ്ട് രാവണൻ അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നു. സീതയുടെ ഈ ദുഃഖത്തിൽ ത്രിജട സീതയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ യുദ്ധക്കളത്തിലെത്തുകയും ഗരുഡനെ കണ്ട് നാഗാസ്ത്രങ്ങൾ പിന്മാറുകയും ചെയ്യുന്നു. പക്ഷിരാജാവിന്റെ തലോടലേറ്റ് രാമലക്ഷ്മണന്മാരുടെ മുറിവുകളെല്ലാം ഉണങ്ങി അവർ പൂർവാധികം ശക്തിയോടെ യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അതിന്റെ തുടർഭാഗം നമുക്ക് കേൾക്കാം. രാമലക്ഷ്മണന്മാർ രാവണ സൈന്യത്തിലെ പ്രബലരെ ഓരോന്നായിട്ട് പിന്നെ അങ്ങനെ തോൽപ്പിക്കാൻ തുടങ്ങി. പ്രഹസ്തനും കുംഭകർണനും അങ്ങനെ രാക്ഷസ വീരന്മാർ ഓരോരുത്തരും വധിക്കപ്പെട്ടു. പിന്നീട് രാമലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ ഘോര യുദ്ധമായി. ഇന്ദ്രജിത്ത് എന്നാൽ രാവണന്റെ മകനാണ്, സർവശക്തനാണ്. അപ്പോൾ അവര് തമ്മിൽ വലിയ യുദ്ധമായി. പിന്നീട് മേഘനാഥനെ ലക്ഷ്മണൻ വധിച്ച വിവരം അറിഞ്ഞ വാനര സൈന്യം ആർത്തു വിളിച്ചു. അവരുടെ വാക്കുകളിൽ എല്ലാം ആനന്ദമാണ്. കണ്ടില്ലേ, സർവശക്തനായിട്ടുള്ള ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ ലങ്കാധിപനായിട്ടുള്ള രാവണൻ തെല്ലിട ബോധരഹിതനായി, പുത്രശോകത്താൽ വിലപിച്ചു. ക്രോധാകുലനായ രാവണൻ പർവ്വതതുല്യം നിശ്ചലനായി നിൽക്കുന്ന രാമന്റെ മുന്നിൽ ചെന്ന് ചുവന്ന കണ്ണുകളോടെ ശരവർഷം തുടങ്ങി. പിന്നീട് രാമനും രാവണനും തമ്മിലായി യുദ്ധം. രാമലക്ഷ്മണന്മാർ തമ്മിലുള്ള സംഭാഷണവും രാമരാവണ യുദ്ധവും ഒക്കെ നമുക്ക് കേൾക്കാം കഥാപാത്രങ്ങളിലൂടെ.
1: അയ്യോ മകനെ, മേഘനാഥ, ലക്ഷ്മണൻ നിന്നെ കൊന്നുവെന്നോ? എന്റെ ഉണ്ണി, ഇന്നെനിക്ക് മൂന്ന് ലോകങ്ങളും ശൂന്യമായി തീർന്നിരിക്കുന്നു. കാലനെ പോലും വധിക്കുവാൻ കഴിവുള്ള നിന്നെ വെറുമൊരു മർത്യൻ വധിച്ചുവെന്നോ? മന്ദരപർവ്വതം അമ്പുകൊണ്ട് തവിടുപൊടിയാക്കാൻ കഴിവുള്ള നിന്റെ മരണം ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ലങ്കയുടെ യുവരാജാവായി വാഴേണ്ട നീ എങ്ങു പോയി മറഞ്ഞു? സീതയെയും ലക്ഷ്മണനെയും സാക്ഷാൽ രാമനെയും ഈ രാവണനിതാ കൊല്ലാൻ പോകുന്നു.

0: ലക്ഷ്മണ, അനുജ, നിങ്ങൾ അടുത്തു വരൂ. നിന്നെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. ഇന്ദ്രജിത്തിന്റെ വധത്തോടെ രാവണവധം നടന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. രാവണന്റെ വലങ്കയെയാണ് നീ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നത്. ലക്ഷ്മണ, മേഘനാഥന്റെ വധത്തോടെ സീതയും ഭൂമിയും ഈ രാമനെ നീ അപ്രാപ്യമായി തീർത്തിരിക്കുന്നു. ഞാൻ നിന്നെ ഒന്ന് പുൽകെട്ടെ അനുജ. സുഷേണ, ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടി പരിക്കേറ്റ അനുജന് അതിവേഗം ശുശ്രൂഷിക്കും. നമ്മുടെ സൈന്യത്തിൽ പരിക്കേറ്റ എല്ലാവരെയും ചികിത്സിക്കൂ. രാവണവധത്തിനുള്ള സമയമായി.
1: രാമലക്ഷ്മണ, മരിക്കാൻ തയ്യാറായിക്കൊള്ളു. അസുരാസ്ത്രം ഇതാ വരുന്നു.
2: അതാ ശ്രീരാമൻ പഞ്ചമാണോ ഈന്നു. പാമ്പുകളെ പോലെ ആ അമ്പ് ചീറിപ്പായുന്നു. രാവണന്റെ അമ്പുകൾ അതാ ആകാശമധ്യത്തിൽ വെച്ച് തന്നെ പഞ്ചബാണങ്ങളോട് ഏറ്റുമുട്ടി പൊലിഞ്ഞു വീഴുന്നു.
1: ആഹാ, അത്രയ്ക്കായോ? എന്റെ രൗദ്രാസ്ത്രത്തെ പിടിച്ചു നിർത്താൻ നോക്കൂ.
2: അതാ രാവണന്റെ രൗദ്രാസ്ത്രത്തിൽ നിന്നും ഗദ, ഉൽക്ക, കൂടപാശം, പുരുഷം തുടങ്ങിയ മൂർച്ചേറിയ ആയുധങ്ങൾ പായുന്നു.
1: ലക്ഷ്മണ, നീ എന്റെ ഉണ്ണിയെ കൊന്നു. നീ വിഭീഷണനെ എന്നിൽ നിന്നും മറച്ചു പിടിച്ചു. നിന്റെ ജീവൻ എടുക്കാൻ വരുന്ന ഈ വേളയിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും?
3: രാവണ, നിന്റെ ഈ രൗദ്രാസ്ത്രത്തെ തടുക്കാൻ എന്റെ ഈ ഗാന്ധർവാസ്ത്രം മാത്രം മതി.
4: ജ്യേഷ്ഠ, നീ രാവണൻ സൗരാസ്ത്രം തുടക്കുന്നു. അയ്യോ, ജ്യേഷ്ഠന്റെ ശരീരത്തിൽ അമ്പേറ്റല്ലോ. രാവണ, നിന്റെ കൊടിവരവും ഇല്ലും. ലക്ഷ്മണൻ ഇതാ തകർക്കുന്നു.
1: ലക്ഷ്മണ, നീ എന്റെ ഉണ്ണിയെ കൊന്നു. നീ വിഭീഷണൻ എന്നിൽ നിന്നും മറച്ചു പിടിച്ചു. നിന്റെ ജീവൻ എടുക്കാൻ വരുന്ന ഈ വേളയിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും?
5: യുദ്ധം തീരുന്നില്ല, രാവണന്റെ അഹങ്കാരവും തീരുന്നില്ല. രാമരാവണ യുദ്ധത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻഡ് റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഉപ്പയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: ധാധിന്നാ തൃകൃധാ തൃകൃധാ തട്ടിതാക്കെ തിന്നാക്കെ നഗന തട്ടിതാക്കെ തിന്നാ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും നാം സൗഹൃദ കൂട്ടങ്ങളിലാണ്, ബന്ധങ്ങളിലാണ്. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ എല്ലാ തലത്തിലുമുണ്ട്. വീട്ടിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, തൊഴിലിടങ്ങളിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ബന്ധുക്കൾ നമുക്ക് കുറേയൊക്കെ പരിചിതരാണ്. പക്ഷേ ഇതല്ലാതെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവരെ പരിചയപ്പെടുമ്പോൾ വളരെ മനോഹരമായി സംസാരിക്കുന്നവരോ ഇടപെടുന്നവരോ ഒക്കെയായി ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ചർച്ച പുരോഗമിക്കുമ്പോൾ, സംഭാഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ, അവരുടെ പലതരത്തിലുള്ള വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ തകർക്കുന്നതായി തോന്നാം. ഏത് നിമിഷം നമുക്കങ്ങനെ തോന്നുന്നോ ആ ആളുകളിൽ നിന്ന് സന്തോഷപൂർവ്വം ഒഴിവായേക്കണം. അവർ ഒഴിവായില്ലെങ്കിൽ പോലും, കാരണം ഇല്ലെങ്കിൽ ഇവരുടെ ഈ കൊനിഷ്ട വാക്കുകളും പ്രവൃത്തിയുമൊക്കെ നമ്മുടെ മനസമാധാനം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യവും സന്തോഷവും നശിപ്പിച്ച് എന്ത് സൗഹൃദം ആസ്വദിക്കാനാണ് നമുക്ക് ഈ ഭൂമിയിൽ അവസരമുള്ളത്? അതുകൊണ്ട് തന്നെ ചിലതൊക്കെ സ്വീകരിക്കുന്നത് പോലെ ചിലതൊക്കെ സമയബന്ധിതമായി ഒഴിവാക്കുന്നതും ഗുണകരമാണ്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മനസമാധാനം ഉണ്ടാകും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: നിങ്ങളുടെ ദിവസങ്ങൾക്ക് ഈണമേകാൻ, വാർത്തകളും വിശേഷങ്ങളും നിറയ്ക്കാൻ ഇത് നമ്മുടെ സ്വന്തം ശബ്ദം, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.